0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസവും വിവേകവും തെറ്റിദ്ധരിച്ചു പോകരുത്. വിദ്യാഭ്യാസം നമ്മൾ ഈ പറഞ്ഞതുപോലെ അറിവ് ശേഖരിക്കലാണ്, അറിവ് നമ്മളിലേക്ക് എത്തിക്കലാണ്. ഒരു പ്രോസസ്ഡ് ഇൻഫർമേഷൻ പ്രകൃതിയിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ മറ്റെന്തിൽ നിന്നെങ്കിലുമൊക്കെ നമ്മളിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. എന്നാൽ വിവേകം വേറിട്ടതാണ്. വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം വിവേകമുണ്ടാകണമെന്നില്ല, വിവേകമുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നുമില്ല. വിദ്യാഭ്യാസമില്ലെങ്കിലും വിവേകമേറെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. എന്നാൽ ഒരുപാട് വിദ്യാഭ്യാസമുണ്ടെങ്കിലും വെറും ഇഡിയറ്റായി ജീവിക്കുന്ന കുറെ പേരുമുണ്ട്. അതുകൊണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് വിചാരിച്ച് അയാൾ ഇഡിയറ്റ് അല്ലാതാകുന്നില്ല. വിവേകിയാകണമെങ്കിൽ ഉന്നത ബിരുദവും ഗവേഷണ ബിരുദവും ഒന്നും വേണമെന്നുമില്ല. സാധാരണ മനുഷ്യർക്കും വിവേകിയാകാം, അവർക്കും അവരുടെ ചുറ്റുപാടുകളെയും അവർക്ക് സന്തോഷിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഡിഗ്രി വെച്ച് ആരെയും അളക്കരുത്. പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേണം നാം തിരിച്ചറിയാൻ. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരു നേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്രഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികം രണ്ടു വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന 4 രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ 2-ാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മപദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11-നും മെയ് 6-നും ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പി എം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി രണ്ടു തവണ യോഗം ചേർന്നതായും ഒരു മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7000 അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആരാധകരുടെ ആവേശതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം മങ്ങിയ മത്സരത്തിൽ 90 കഴിഞ്ഞുള്ള ഇഞ്ചുറി സമയത്തായിരുന്നു സ്പെയിനിന്റെ വിജയനിർണായകമായ ഗോൾ പിറന്നത്. പാരമ്പര്യ വൈരികളായ സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള മത്സരത്തിൽ ഇരു ടീമുകളും പുലർത്തിയ കടുത്ത പ്രതിരോധം മൂലം ഗോൾ ശ്രമങ്ങൾ നന്നെ കുറവായിരുന്നു. പെനാൾട്ടി ബോക്സിലേക്ക് എതിർ മുന്നേറ്റക്കാരെ കടത്തിവിടുന്നതിൽ കടുത്ത നിയന്ത്രണമാണ് രണ്ടു പക്ഷത്തെയും കാവൽ നിര പുലർത്തിയത്. ഒടുവിൽ ഇഞ്ചുറി സമയത്തിന്റെ ആദ്യ മിനിറ്റിലാണ് സമനില തെറ്റിച്ചുകൊണ്ടുള്ള സ്പെയിന്റെ ഗോൾ പിറന്നത്. 85 മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ സ്പെയിൻ താരം മൈക്കൽ മെറീനോ പോസ്റ്റിന് തൊട്ടുമുന്നിൽ നിന്ന് പന്ത് വലയിലേക്ക് തൊടുത്തുവിടുകയായിരുന്നു. പരിക്കേറ്റതിനെ തുടർന്ന് പോർച്ചുഗലിന്റെ പ്രധാന പ്രതിരോധ താരം നൂനോ മെഞ്ചിസിനെ മത്സരത്തിനിടയിൽ പിൻവലിക്കേണ്ടി വന്നത് പോർച്ചുഗൽ നിരയ്ക്ക് വലിയ തിരിച്ചടിയായി. ഇത് ടീമിന്റെ പ്രതിരോധ ഘടനയെ ദുർബലപ്പെടുത്തുകയും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇട നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായ സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
0: യുഎസ്എ ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:00 അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ജനറൽ മേജർ ജനറൽ അരുൺ സിജി മുഖ്യാതിഥിയായി. കുടുംബശ്രീ പുനർജ്വല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്തുന്നതിനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും നയങ്ങൾക്കുമെതിരെ അടിസ്ഥാനരഹിതമായ എതിർപ്പുകൾ ഉയർത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഡോ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125 ജന്മദിനത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ.

അല്ലേ, നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പറയാം എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഇങ്ങനെ പോകുന്നതെന്ന്. അപ്പോൾ ഈ പുതിയൊരു ദിവസത്തിൽ പുതിയൊരു വിഷയവുമായിട്ടാണ് നമ്മൾ ഇന്ന് ഒണാട്ടേര പാസഞ്ചേഴ്സുമായിട്ട് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് അത് എന്താണെന്ന് ഉള്ളൊരു ചോദ്യത്തിലേക്കാണ് ഇന്നത്തെ ഒരു ചർച്ചാ വിഷയമായിട്ട് നമ്മളിങ്ങനെ എത്തി നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് ഏതാണ്? അതായത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു ഓർമ്മകളുണ്ടാകും, പഴയതായാലും ചെറുതായാലും. എന്നാലും നമ്മളത് നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് നിർത്തുന്ന ഒന്നാണത്. അതെ, അതാണെന്ന് ഞാൻ പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയ ആദ്യത്തെ ഒരു ഗിഫ്റ്റിനെ കുറിച്ച്. അത് വലിയതായിരിക്കണമെന്നൊന്നുമില്ല, ഒരുപാട് വില കൂടിയതായിരിക്കണമെന്നുമില്ല. ഒരിക്കൽ നമ്മുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തൊരു ചെറിയ കളിപ്പാട്ടമായിരിക്കാം, അമ്മ സ്നേഹത്തോടെ നൽകിയൊരു ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊരു കിട്ടിയ ചെറിയ പ്രൈസ് ആയിരിക്കാം. പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്നതിൽ ഒരു വലിയ കാര്യമുണ്ട്. അതായത് സ്നേഹം, ശ്രദ്ധ, ഓർമ്മകൾ, അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ വലിയ വലിയ ഗിഫ്റ്റുകൾ ഇങ്ങനെ കൈമാറുമ്പോഴും ആ ആദ്യ ഗിഫ്റ്റിൻ്റെ സന്തോഷം പോലെ ഒന്നും നമുക്ക് തോന്നാറില്ല. കാരണം അത് കിട്ടിയപ്പോൾ നമ്മൾ ചെറുപ്പമായിരുന്നു അല്ലേ, ഹൃദയം നമ്മളുടെ അപ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു. ആ സന്തോഷം ഇന്ന് നിഷ്കളങ്കമായിരുന്നു. ഇന്ന് നമ്മളോട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒന്ന് മാത്രമാണ്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഇതേപോലെ നിങ്ങൾ ഓർമ്മകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഗിഫ്റ്റ് ഏതാണ്? ആദ്യത്തെ ഗിഫ്റ്റ് ഏതായിരുന്നു? കുട്ടിക്കാലത്ത് കിട്ടിയ ഗിഫ്റ്റായിരിക്കാം, ചിലരത് മറന്നു പോയിട്ടുണ്ടാകാം. എന്നാലും നമ്മളുടെ മനസ്സിൽ തട്ടിയിരിക്കുന്ന ആ ഒരു ഒരാളെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി തരുന്ന ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, അതിപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടോ? അല്ലെങ്കിൽ അതൊരു ഓർമ്മയായി മാത്രം ബാക്കി നിൽക്കുകയാണ്? അതായത് നിങ്ങളുടെ ആ ഒരു മനോഹരമായ ഓർമ്മകൾ നമ്മളുമായിട്ടൊന്ന് പങ്കുവെക്കുക, നമ്മളുമായിട്ടൊന്ന് സംസാരിക്കുക. അപ്പം ആ സംസാരിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അതിനകത്തുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ കിട്ടിയപ്പോൾ ആ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ കിട്ടിയ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, അവരുടെ ആ ഒരു മനസ്സിലെ സന്തോഷം ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ഇന്നത് ആഗ്രഹിക്കും. ചിലപ്പോൾ ആ ആഗ്രഹത്തിനായിരിക്കും ചിലപ്പോൾ ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ ആരെങ്കിലും നമുക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്നുണ്ടായിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കത്തില്ലേ? അതായത് നമ്മളത് ആഗ്രഹിച്ചതാണ്, അപ്പോൾ നമുക്കത് കിട്ടുമ്പോൾ വളരെയധികം നമ്മൾ എക്സൈറ്റഡായി വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മൾ നടക്കാറുണ്ടായിരുന്നില്ലേ? അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സമ്മാനം ഏതാണെന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544704912. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർമ്മ മാത്രമല്ല. അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പഴയ ഫോട്ടോകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പഴയ പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന തട്ടുന്ന ഒരു ഓർമ്മ ഉണ്ടാവില്ലേ? അതായത് നമ്മളിപ്പോൾ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ ആ സ്കൂൾ കാലഘട്ടം നമുക്കിങ്ങനെ ഓർമ്മ വരും. എനിക്ക് ഓർമ്മ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനന്ദം സിനിമയിലെ പയ്യേ വീശും കാറ്റ് ആ ഒരു പാട്ട് ഇങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ +1 +2 കാലഘട്ടമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. അപ്പം അതാണ് നമുക്കിങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ആ ഒരു കാര്യം കേൾക്കുമ്പോൾ. അങ്ങനെ ആ ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോഴും ചെറിയ ചെറിയ ചെറിയ നൊസ്റ്റാൾജിക് മൊമെന്റ്സ് നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോഴും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം പാട്ടുകളും ഉണ്ട് അല്ലേ. അതിൽ പലപ്പോഴും നമ്മൾ ഒളിഞ്ഞിരിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ഒരു ചെറിയ ഒരു സമ്മാനം മാത്രമായിരിക്കും. ആ കിട്ടിയ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ആ സന്തോഷം, ആ ആവേശം, അതിനെ പിടിച്ചു ഇരുത്തുന്ന ആ ഒരു നിമിഷം ഒരിക്കൽ നമ്മൾ അതിനെ ആരോടും കൊടുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ടായിരിക്കില്ലേ? അതായത് ഒരിക്കൽ ഉറങ്ങാൻ പോലും അതിനെ ഇങ്ങനെ ഉറങ്ങുമ്പോൾ നമ്മുടെ മെസ്സി ഇങ്ങനെ കപ്പ് ട്രോഫി പിടിച്ച് കിടന്ന് ഉറങ്ങിയതുപോലെ നമ്മളും അതിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? അതായത് കാരണം അതൊരു സാധനം മാത്രമല്ലായിരുന്നു, ആർക്കെങ്കിലും നമ്മളെക്കുറിച്ച് ചിന്തിച്ചതിൻ്റെ ആ ഒരു തെളിവ്
കൂടിയായിരുന്നു. കാലം കഴിഞ്ഞപ്പോൾ ആ ഗിഫ്റ്റ് നഷ്ടപ്പെട്ടേക്കാം, അത് തകരാറായിരിക്കാം, അല്ലെങ്കിൽ എവിടെയോ ഇങ്ങനെ മറഞ്ഞു പോയിരിക്കാം. പക്ഷേ അത്

നമുക്ക് നൽകിയ ആ ഒരു ഫീലുണ്ടല്ലോ, ആർക്കെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ആ ഒരു സ്പർശം, അതിന്നും നമ്മളോടൊപ്പം തന്നെയുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ആ ഒരു അവസരം കിട്ടിയാൽ ആ ഗിഫ്റ്റ് തന്ന ആ വ്യക്തിയോട് നിങ്ങൾ എന്ത് പറയും? താങ്ക്സ് ആണോ, അല്ലെങ്കിൽ ഒരു ചിരിയാണോ, അല്ലെങ്കിൽ ഇന്ന് ആ ഒരു ചിരിയിൽ നിന്ന് മാത്രം ഒതുക്കിയാൽ മതിയോ എന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനും നമുക്ക് സംസാരിക്കാനും ഒക്കെ. അപ്പം തന്ന ആളുകളെ കുറിച്ചിട്ടും ആ ഗിഫ്റ്റ് കിട്ടിയ ആൾക്കാരാരാണെന്നും ആ ഗിഫ്റ്റ് ഇപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ടോ എന്നും, ചില നമ്മുടെ അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ നമ്മുടെ എൽഡറായിട്ടുള്ള സിബ്ലിങ്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ഓട്ടോഗ്രാഫ് ഉണ്ടല്ലോ, പത്തിലും പ്ലസ് ടുവിലും ഒക്കെ അവരിങ്ങനെ യാത്രയപ്പ് സമയത്ത് അവരെഴുതിയെന്ന ഓട്ടോഗ്രാഫ്, അതൊക്കെ അവരിപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ഇപ്പോഴും ഇങ്ങനെ ഒരു വളരെ കീറിയ ഒരു പേജസിലൊക്കെ ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അപ്പം അവരങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു സാധനമൊക്കെയാണത്. അപ്പം അതേപോലെ അവർ എത്ര കാലം കഴിഞ്ഞാലും, അപ്പം പണ്ടത്തെ ഒരു ഡയലോഗ് ആയിരുന്നു, ബി എ പഠിച്ചാലും എം എ പഠിച്ചാലും എന്നെ മറക്കരുത്, അങ്ങനെയൊക്കെയുള്ള കുറേ ഓട്ടോഗ്രാഫ്സ് കാര്യങ്ങൾ, അതൊക്കെ ഗിഫ്റ്റായിട്ട് കണക്ക് കൂട്ടാനല്ല, ബട്ട് അതൊക്കെ ഒരു ഓർമ്മകളായിട്ട് നമുക്കിങ്ങനെ സൂക്ഷിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതേപോലെ നമ്മളിങ്ങനെ പ്രിസർവ് ചെയ്ത് നമ്മൾ വെക്കുക എന്ന് പറയത്തില്ലേ, അതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാടൊരുപാട് സാധനങ്ങൾ നമ്മളെ വീടിൻ്റെ മൂലയ്ക്ക് എവിടെയെങ്കിലും കാണും. അത് നമ്മളൊരു പ്രാവശ്യം അതൊന്ന് എടുത്തൊന്ന് പൊടി തട്ടിയൊക്കെ ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് മൂലയ്ക്കും മുക്കിനും ഒക്കെ ഒന്ന് ഇങ്ങനെ തട്ടി തട്ടി എടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഈ സാധനങ്ങളൊക്കെ കാണും കേട്ടോ. ചിലപ്പോൾ ഒരു ചിലന്തി വലയൊക്കെ കയറിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പൊടി പിടിച്ചിട്ടുണ്ടാകും. പക്ഷേ അതെല്ലാം മാറ്റി അതിനൊരു ഫ്രഷ് ലുക്കൊക്കെ കൊടുത്ത് നമ്മളെടുത്ത ആ ഒരു ഷോക്കേഴ്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് അത് നശിച്ചു പോകാത്തൊരിടത്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് പറയുക. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 വിൽ ഓൺ ആട്ടുകാരെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് നേരിട്ടെത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനവേളയിൽ നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. ഒരു റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിരവധി കരാറുകളിൽ ഒപ്പുവയ്ക്കുമെന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സന്ദീപ് ചക്രവർത്തി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് കരാറുകളുടെ ലക്ഷ്യം. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുക, സാമ്പത്തിക സമുദ്ര മേഖലയിലെ ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയ്ക്കാണ് സന്ദർശനം ഊന്നൽ നൽകുന്നതെന്ന് ശ്രീ സന്ദീപ് ചക്രവർത്തി അറിയിച്ചു. സുപ്രധാനമായ 5 മേഖലകളിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയും ഇന്തോനേഷ്യയും ഏറ്റവും അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ഇന്ത്യയുടെ നിക്കോബാർ ദ്വീപുകൾ ഇന്തോനേഷ്യയിലെ ആചെ പ്രവിശ്യയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ അകലെയാണുള്ളതെന്നും ഇത് ഇന്തോ പസഫിക് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും സമുദ്ര അധിഷ്ഠിത ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സന്ദർശനത്തിന്റെ 2ാം പദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലന്റ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലന്റ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം 30 കോടി ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജ്ജം പകരാൻ സഹകരണ മന്ത്രാലയത്തിന് സാധിച്ചതായി കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നടന്ന സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ വ്യവസ്ഥയെ ആധുനികവും സുതാര്യവും സാങ്കേതിക വിദ്യാധിഷ്ഠിതവും മത്സരക്ഷമതയുള്ളതുമായി മാറ്റാൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. സഹകരണ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ ദേശീയ റാങ്കിംഗ് ചട്ടക്കൂട് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈനിലെത്തി. ഖത്തർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ബഹ്റൈനിലെത്തിയത്. ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയുമായി കേന്ദ്രമന്ത്രി മനാമയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രവാസി സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുന്ന ബഹ്റൈൻ സർക്കാരിന് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരുന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്വേകൾ, ഇന്റർമോഡൽ സ്റ്റേഷനുകൾ, വഴിയോര സൌകര്യങ്ങൾ എന്നിവയുടെ പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. നാഷണൽ ഹൈവേസ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗത്തിലാണ് പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തിയത്. ഭാവി സജ്ജവും സംയോജിതവുമായ ഒരു ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഈ സംരംഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് യോഗത്തിൽ ശ്രീ ഗഡ്കരി വ്യക്തമാക്കി. അയോധ്യ ശ്രീ രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി കൃഷ്ണമോഹനെ നിയമിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം സ്വീകരിച്ചു. സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവച്ചത്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യ സാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
2: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
0: ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല ഇന്ന് കൊച്ചിയിൽ നടക്കും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയംപര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 ദിവസത്തെ യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ ഈ വർഷത്തെ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം നടക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശുവികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. ഭരണരംഗത്തെ വനിതാ പങ്കാളിത്തത്തിലൂടെയും നേതൃത്വത്തിലൂടെയും കൂടുതൽ കരുത്തുറ്റ ഒരു ബ്രിക്സ് സഖ്യം രൂപീകരിക്കുക, സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് 4 മേഖലകൾ. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗം നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിന് കീഴിലാണ് ചർച്ചകൾ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഏകപക്ഷീയമായ 1 ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91-ാം മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയ ഗോൾ നേടിയത്. ഇതോടെ പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. മറ്റൊരു പ്രീ ക്വാർട്ടറിൽ US ബെൽജിയത്തെ നേരിടുകയാണ്. ബെൽജിയം ഇപ്പോൾ 4-1 മുന്നിലാണ്. ഇന്ന് രാത്രി 9:30 നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. വിംബിൾഡൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 1-ാം നമ്പർ താരവും നിലവിലെ ചാമ്പ്യനുമായ യാനിക് സിന്നർ ഇന്ന് ജർമ്മനിയുടെ ജാൻ ലെനാർഡ് സ്റ്റഫിനെ നേരിടും. മറ്റൊരു ക്വാർട്ടറിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസെമിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്നു. പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കാനും 30 കോടി ജനങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജ്ജം പകരാനും സഹകരണ മന്ത്രാലയത്തിന് കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. പശ്ചിമേഷ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ക്രിയാത്മകമായ സഹകരണത്തിന് യോഗം വഴിയൊരുക്കുമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമം. പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. ഉത്തര കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ഇടത്ത് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് അത് ഏതാണ് എന്നുള്ളൊരു ചോദ്യത്തെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വിഷയം നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാൽ ഇന്ന് ആ ഗിഫ്റ്റ് തന്ന ആ ആളിനോട് ഒരു താങ്ക്സ് പറയാനായിട്ടൊരു അവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ ദിവസം പറയുമോ എന്നുള്ളൊരു ചോദ്യവും കൂടെ ഉണ്ട്. അതായത് ആദ്യമായിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പം ഒരുപാട് ഒരുപാട് ഒരുപാട് ഓർമ്മകളും ഒരുപാട് നൊസ്റ്റാൾജിക് ഫീലിങ്സും ഒക്കെ ഉള്ളൊരു കാര്യമാണ് ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഗിഫ്റ്റിനെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമ്മാനം പോലെ തന്നെയാണോ അത് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഒരിക്കൽ ആരും നമുക്ക് എന്തെങ്കിലും കൊടുത്താൽ അതെന്താണെന്ന് നോക്കുന്നതിനേക്കാൾ ആർക്കാണ് തന്നത് എന്നതിനായിരുന്നു പ്രാധാന്യമുള്ളത്. അതായത് ഒരു ചെറിയ പെൻസിൽ ബോക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ കളിപ്പാട്ടം പുസ്തകം ഒക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് സ്കൂൾ ടൈമിൽ കിട്ടിയിരുന്നപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയതിനേക്കാൾ നമുക്ക് തന്ന ആ ഗിഫ്റ്റ് തന്ന ആ കൂട്ടുകാരനാണോ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നെ ആണോ നമുക്ക് ഗിഫ്റ്റ് തന്നത് എന്നൊക്കെയുള്ള ആ ഒരു ആകാംക്ഷയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം കൂട്ടുകാരൻ തന്നെ ആണോ എനിക്ക് ആ ഗിഫ്റ്റൊക്കെ തന്നത് എന്നൊക്കെയുള്ള വലിയ ആകാംക്ഷ. അതായത് ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു സമയത്ത് ആ എൻ്റെ കൂട്ടുകാരനെ തന്നെയാണോ എനിക്ക് കിട്ടിയത് എന്നൊക്കെ ുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് ആകാംക്ഷകളൊക്കെ നമുക്കുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം. ആദ്യത്തെ പാസഞ്ചർ ആണ് ഞാൻ.
0: അതെ,
1: ഞാൻ മുമ്പേ അങ്ങ് വിളിച്ചതിന്റെ കാരണം പിന്നെ നമ്മുടെ റേഡിയോയിൽ വിളിക്കുന്ന ഷാജിക്കല്ലേ, ഷാജിയും ഒരു താഴുതീനും ഒരു പത്മജാമയും മനസ്സുണ്ടെങ്കിൽ ഇത് കേൾക്കുവാണെങ്കിൽ എന്റെ ഫോണിലോട്ട് അവര് പറയുന്നെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്തായിരുന്നു. കാര്യം ഞാൻ വേറെ, അവളെ ഇന്നത്തെ ടോപ്പിക്കിന്റെ കാര്യം ഞാൻ പറയാം.
0: പറഞ്ഞോളൂ.
1: ഇത് ഒന്ന് ഓർമ്മ വേണ്ടിയിരിക്കാൻ പിന്നെ എനിക്ക് ആദ്യമായിട്ടൊരു തിരിച്ചു വെക്കുവായിരുന്നു അവള്.
0: പറഞ്ഞോളൂ.
1: എനിക്കൊരു 10-15 വയസ്സുള്ളപ്പോഴും എനിക്കിന്നും എപ്പോഴും അതൊരു വലിയ മധുരമായ ഓർമ്മയാണ്. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല. അന്നൊക്കെ ഈ ഒരു ഇത് കിട്ടുമ്പം നമ്മുടെ വീട്ടുകാര് ഭയം, അയ്യോ ഈ ഇത് അവയെ കാണുമല്ലോ കാണുമല്ലോ എന്ന്. ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ട് എങ്ങനെയാന്ന് പറയാ, അമ്മച്ചനൊക്കെ കാണാതെ അന്ന് ഇത് ഒളിച്ചു വെക്കുന്നവിടെ ഓരപ്പരയാണ്. ഓരപ്പരയുടെ ഈ ചെറ്റ പൊട്ടുണ്ട്, ഈ പൊത്തിനകത്തോട്ടാണ് ഇത് പൊതിഞ്ഞ് എടുത്ത് വെക്കുന്നത്. ഈ അന്നത്തെ എന്ന് പറയുമ്പോ അളങ്കിന്റെ കുപ്പിവളയും മാലയും പിന്നെ വെച്ച്. ഇന്ന് സ്വർണത്തിനേക്കായി സൂക്ഷിച്ച ആഗ്രഹം അതൊക്കെ കണ്ടത്. നമുക്കത് ഒന്നും വാങ്ങിക്കാനോ വീട്ടിൽ വാങ്ങിച്ചു തരാനോ അവർക്കണ്ട, അവര് സാമ്പത്തിക ശേഷി ഇല്ലാത്തോണ്ട് നമുക്കൊരാള് തന്നപ്പം നമ്മള് വളരെ ഭദ്രമായിട്ട് ഇതിനെ അങ്ങ് മാണിക്കം പോലെ കൊണ്ടുവച്ചിരിക്കുക. ഞാനിത് ഇടുന്ന സമയം എപ്പോഴാന്നറിയാവോ, എന്റെ വീട്ടിലെല്ലാരും ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ
0: എടുത്തിടും.
1: അന്നെല്ലാം മണ്ണെണ്ണവളക്കിന്റെ വെട്ടവാ, വെട്ടത്ത് ഇത് എടുത്തിട്ട് കയ്യിലും കാലിലൊക്കെ അന്നാടി എടുത്ത് നേരത്തെ വാത്ത് വെക്കും മൂന്നിന്റെ സൗന്ദര്യം കാണാനാ. അങ്ങനെ ഞാൻ ആ ഒത്തിരി ഒത്തിരി കാലം നിറഞ്ഞ ഒരു 10-15 വയസ്സ് വരെയും ഇത് ഞാൻ സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പെര പൊളിക്കും ചെറ്റ മാറുമ്പോഴൊക്കെ ഇത് പാത്ത് എവിടെങ്കിലും അന്ന് കൈതയുടെ കീഴിലൊക്കെ കൊണ്ടുവയ്ക്കും. അന്ന് കൈതയാണല്ലോ, മധുരം ഒന്നും അല്ലല്ല. അത് എനിക്ക് എപ്പോഴും ഓർമ്മയാ, എപ്പോഴും എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണല്ലോ അന്നത്തെ സമയത്ത്. അതൊരു വളരെ വളരെ വലിയ മനോഹരമായ ഒരു മധുരം തന്നെ. മോള് അത് പറഞ്ഞപ്പോഴെനിക്ക്
0: അതെ അതെ, അതായത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് ഗിഫ്റ്റുകളുണ്ട് അല്ലേ, അതാണ് നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞത്. അതായത് നമ്മൾ ചെറുപ്പകാലത്തിലിരിക്കുമ്പോൾ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മളുടെ ടേസ്റ്റുകൾ മുഴുവനും മാറും. അതായത് ഓരോരോരോരോ ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടേസ്റ്റുകൾ തന്നെ മാറും. അതാണ് കൂടുതൽ ഇതായിട്ട് പറയാനായിട്ട് അറിഞ്ഞുകൂടാ. അതായത് ആ ഒരു ആഗ്രഹങ്ങൾ മാറും, അത് തന്നെ ആഗ്രഹങ്ങൾ മാറും. അതായത് കുഞ്ഞായിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കളിപ്പാട്ടത്തോടും ഈ പറഞ്ഞത് കൂട്ട് തന്നെ വള, മാല, അതേപോലെ തന്നെ നമുക്ക് പെൻസിൽ ബോക്സുകൾ, അതിനോടൊക്കെയുള്ളൊരു പ്രത്യേക കമ്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെയായിരുന്നു നമുക്ക് ഒരു സമയത്ത് നമ്മളുടെ ആ ഒരു ആഗ്രഹം ഒക്കെ എന്നെങ്കിൽ, കുറച്ചുകൂടി കഴിഞ്ഞ് ഒന്ന് മുതിർന്നു വരുമ്പോഴത്തേക്ക് ഒരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിനോടൊക്കെയുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ കാണും. ബട്ട് നമ്മുടെ സൈക്കിൾ എന്ന് പറയുന്ന ഒരു നമ്മൾ സൈക്കിളിൽ ഓടി പോവുക, സൈക്കിൾ സ്കൂളിലേക്ക് സൈക്കിളിൽ പോവുക, ട്യൂഷന് പോവുക, സൈക്കിളിൽ എല്ലായിടത്തും പോവുക, അങ്ങനെ ആ ഒരു സൈക്കിള് സ്കൂട്ടർ അങ്ങനെ. പിന്നെ കഴിയുമ്പോൾ സൈക്കിള് മാറി നമുക്ക് സ്കൂട്ടറാവും. ഒരു 9-ാം ക്ലാസ് 10-ാം ക്ലാസ് ആ ഒരു ടീനേജ് സമയത്തിലോട്ടൊക്കെ എത്തുമ്പോൾ സ്കൂട്ടറിലേക്ക് മാറും. സ്കൂട്ടറിലേക്ക് മാറിയിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കെന്ന് പറയുന്നത് കൈയും കാലും ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തിച്ച്. അപ്പോൾ ചിലർക്ക് ഇപ്പോഴത്തെ പാരൻസ് ഒക്കെ പ്ലസ് ടു കഴിഞ്ഞ് കുട്ടികളൊക്കെ ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും നമ്മുടെ സ്കൂട്ടേഴ്സ് ഒക്കെ കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അപ്പം അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അങ്ങനെ അങ്ങനെ ഓരോ ലെവൽ കഴിയുമ്പോഴും നമ്മളുടെ ഓരോ പ്രായം കഴിയുമോറും നമ്മളുടെ ആ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പം ആ ഒരു ആഗ്രഹം പക്ഷെ നമുക്ക് ആ ആഗ്രഹിക്കുന്ന സമയത്ത് അത് കിട്ടണം എന്ന് പറയത്തില്ലേ. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ അതിന് നമുക്ക് ഇരട്ടി സന്തോഷവും ഇരട്ടി മധുരവുമായിരിക്കും എന്ന് നമ്മൾ പറയത്തില്ലേ. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
0: നമസ്കാരം.
2: ഗിഫ്റ്റ് എന്ന് കേൾക്കുമ്പോ ഇങ്ങനെ മനസ്സിലൂടെ പോകുന്നു.
0: ആ പറഞ്ഞോളൂ.
2: മനസ്സിലൂടെ പലതും ഇങ്ങനെ ഓടി ഓടി ഓടി പോകുന്നുണ്ട് കേട്ടോ.
0: പറഞ്ഞോളൂ.
2: ഇന്ന് ഗിഫ്റ്റുകളുടെ കൂപാരങ്ങളാണ്. എന്നാലും അച്ഛൻ തന്ന ഗിഫ്റ്റാണ് ആദ്യത്തെ ഗിഫ്റ്റ്. അന്നത്തെ കാലത്ത് നമ്മൾ പുറത്തുനിന്നും ആരും തന്നാ ഒന്നും വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ല. കാരണം നമ്മൾ സാധാരണ ഫാമിലിയാണ്. പിന്നെ അവര് തന്നു ഇവര് തന്നു എന്ന് കേൾക്കാൻ അച്ഛൻ ഇഷ്ടമില്ലായിരിക്കും. അതുകൊണ്ടാണ് അച്ഛൻ ആ കാര്യത്തിൽ സ്വാർത്ഥനായിരുന്നു. ഞങ്ങൾ ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കാതിരിക്കുക. പിന്നെ വാച്ച്, അച്ഛനെ ഞാൻ SLC കഴിഞ്ഞപ്പോ എനിക്കൊരു വാച്ച് വാങ്ങിച്ചു തന്നു, ചെയിനുള്ള. ഇന്നും ഇന്ന് LIC നിന്ന് എനിക്ക് സ്മാർട്ട് വാച്ച് ഒക്കെ തന്നെങ്കിലും ആ മോഡൽ ഒരു വാച്ച് ഞാൻ ഇന്നും സൂക്ഷിക്കുന്നുണ്ട് കയ്യില്. കാരണം അത് അച്ഛൻ ഒരു ചെയിനുള്ളൊരു ചെറിയൊരു വാച്ചായിരുന്നു. അപ്പൊ ആ വാച്ച് എന്നും എന്റെ ഓർമ്മയിലുണ്ട്. കാരണം അത് നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണത്. നമുക്ക് ചെറുതായിരിക്കുമ്പോ കുഞ്ഞായിരിക്കുമ്പോ ഒക്കെ വല്ലൊരു ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടാവും, അതൊന്നും ഓർമ്മയിൽ വരുന്നില്ല. പിന്നെ എനിക്ക് പുറത്തുനിന്ന് തന്ന എന്റെ സുഹൃത്ത് ലൗസി, അവള് എന്റെ ഫ്രണ്ടാണ്, പ്രീ ഡിഗ്രിയിലുണ്ടായിരുന്ന എന്നോടൊപ്പം. ഞങ്ങള് ഞാനന്നാ ഈ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നാൽ ഞാൻ ദൂരെ ഇരുന്നേ കഴിക്കത്തുള്ളായിരുന്നു. ആരുടെയും കൂടെ കഴിക്കുകയും ഇങ്ങനെ ചമ്മന്തിയും മീനും ഒക്കെ ഇങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യെങ്കിലും ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. ഞങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനത്തെ ശീലങ്ങളില്ല. എങ്ങും പോയി കഴിച്ചും എടുത്തു ഒന്നും ശീലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവൾ എന്നെ കൊണ്ട് പിടിച്ചു തീറ്റിക്കും. എന്നിട്ട് ഇവള് എനിക്ക് ഈ ചുമന്ന അരിയുടെ ചോറാണ് ഇഷ്ടം, നമ്മുടെ വയലിൽ കൃഷി ചെയ്യുന്നേ. അപ്പൊ ആ ചോറ് ഇവള് കൊണ്ടുവരും, എന്നിട്ട് ഇവളുടെ ചോറ് ഞാൻ തിന്നും, എന്നിട്ട് എന്റെ ചോറാണ് ഇവള് കഴിക്കുന്നത്. പിന്നെ ഞങ്ങള് ഒരാൾ ഒരു ദിവസം ചോറ് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൽ നിന്ന് രണ്ടുപേരും കൂടെ കഴിക്കുക. അത് നമുക്കറിയാലോ, കുഞ്ഞു പാത്രമാണ് ഡബ്ബ, ഇങ്ങനെ ചെറിയ പാത്രമാണ്. ഓരോ ഉള്ള ഓരോരുത്തരെടുത്ത് കഴിക്കും. പക്ഷെ ഇന്നും ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളിൽ ഉണ്ട് എന്നുള്ളത്. അവൾ കല്യാണം കഴിച്ചു, മണപ്പിള്ളിലാണ് താമസിക്കുന്നത്. വീട് മൈനാപ്പിള്ളിലാണ്. ഹസ്ബൻഡ് വിദേശത്താണ്. അച്ചായൻ വരുമ്പോ അവൾക്ക് ഡ്രസ്സ് കൊണ്ടുവരുമ്പോ എനിക്കും ഒരു ഡ്രസ്സ് കൊണ്ടുതരും. ഇപ്പോഴും പോകാറുണ്ട്, വരാറുണ്ട്, കാണാറുണ്ട്. ചക്കയാകുമ്പം ഓടി ഞാൻ അങ്ങോട്ട് പോവും, അവിടെ ചക്കയുണ്ട്. അങ്ങനെയൊക്കെ ഇന്നും ആ സുഹൃത്ത് ബന്ധം ഇങ്ങനെ ഉണ്ട്. ബാക്കി ആരുമായിട്ട് അത്രയും ഇല്ല, എങ്കിലും ആ ഒരു ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവൾ ആദ്യം തന്ന ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഹീറോപ്പൻ. അന്ന് ഹീറോപ്പനാണ്, നമ്മളെ SLC പഠിക്കുന്ന സമയത്തൊക്കെ ഹീറോപ്പൻ ഭയങ്കര ഇതാണ്. അത് വളരെ അപൂർവേ ഉള്ളു. ആ ഹീറോപ്പൻ ഒരു ബ്ലൗസ് പീസ് അവളുടെ ബ്രദർ ഗൾഫിൽ നിന്ന് കൊണ്ട് വന്നപ്പോ ഇവിടെ എനിക്ക് കൊണ്ടു തന്നതാ. കൊണ്ടപ്പോ എനിക്ക് വാങ്ങിക്കാൻ പേടി. അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്ന എന്നെ ചിലപ്പോ വീട്ടിൽ കയറ്റത്തില്ല. 3 ദിവസം അവള് കൈ കൊണ്ടു കടന്ന്. അവസാനം ഇവിടുന്ന് അച്ഛന്റെ പെർമിഷൻ വാങ്ങിച്ച് അച്ഛൻ വാങ്ങിച്ചോന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ സാധനം വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ആദ്യത്തെ ഗിഫ്റ്റ്. നന്നായിരിക്കട്ടെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ ഓക്കെ. അപ്പം ഒരു പേനയാണെങ്കിലും അത് ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് അല്ലേ? ഒരു പേനയാണെങ്കിലും അത് അവരോർത്തിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതാണ് ഒരു നമുക്ക് സന്തോഷം തരുന്ന ഒരു ഗിഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു കാര്യമാണ്. അതായത് എപ്പോഴും നമ്മൾ ഇങ്ങനെ എപ്പോഴും നമ്മൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മുടെ തിരക്കിലൊക്കെ നമ്മൾ അതങ്ങനെ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അവരത് ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് നമ്മളുടെ പ്രിയപ്പെട്ടവർ തരുമ്പോൾ, നമ്മുടെ അത്രയ്ക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തരുമ്പോൾ നമ്മളത് ഓർത്തിരിക്കും അല്ലേ? നമ്മളത് മറക്കില്ല ഒരിക്കലും. നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ മറക്കില്ല എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ, ഗുഡ് മോർണിംഗ് സുമയ്യ.
0: ഗുഡ് മോർണിംഗ്.
3: ഞാനേ എന്റെ മോള് കൂട്ടുകാരിക്ക് കൊടുത്തൊരു ഗിഫ്റ്റിന്റെ കാര്യം പറയാനായിരുന്നു.
0: ആ പറഞ്ഞോളൂ.
3: മോളുടെ കൂട്ടുകാരിയുടെ അച്ഛന് സുഖമില്ലാതെ അവര് എറണാകുളത്ത് ചികിത്സയില്ല, അമ്മയും അച്ഛനും ഇല്ല. അപ്പൊ ആ മോളുടെ കൂട്ടുകാരി അച്ഛൻ അനിയന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും സ്കൂളിൽ തുറന്നപ്പോ ബോക്സും ബാഗും എല്ലാം ഉണ്ട്. അപ്പൊ ഈ കൊച്ചം കണ്ട ഒരു പഴയ ബോക്സും കൊണ്ട് അമ്മ നേരെ എന്നോടാണ്, അമ്മ നമുക്ക് അവൾക്കോ അവൾക്കോ ഒരു പുതിയ ബോക്സ് അമ്മ ഓർമ്മ വാങ്ങിച്ചു കൊടുക്കും. അമ്മ എല്ലാവർക്കും പുതിയ ബോക്സ് ഉണ്ട്, അവൾക്ക് മാത്രം പൊട്ടിയ ബോക്സും കൊണ്ട് അതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പൊട്ടിയതാ. ഞാൻ പറഞ്ഞു അയ്യോ അതിനെന്താ മോളെ, നമുക്ക് ഒരു ബോക്സ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പൊ ആ കൊച്ചറിയുന്നില്ല, കൂട്ടുകാരി ഇത് അറിയുന്നില്ല. അപ്പൊ ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് കടയിൽ പോയി ഷോപ്പിലൊക്കെ പോയി ഒരു നല്ലൊരു ബോക്സ് വാങ്ങിച്ചു കൊടുത്തിട്ട് സ്കൂളിൽ ക്ലാസ്സിൽ ടീച്ചറിനെ കൊടുത്തിട്ട് മോളെ വിളിച്ചിട്ട് പറഞ്ഞ് കൂട്ടുകാരി വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുത്ത് അവ ഭയങ്കര ഒരു കൊച്ചിനും അവ അതിനും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം എല്ലാരും പുതിയ ബോക്സും കൊണ്ട് വരുമ്പോഴത്തേക്കും ചേർന്നാലും ചോദിക്കും നിസ്സാര കാര്യം, എങ്കിലും ആ കുഞ്ഞിന് അതൊരു ഭയങ്കര സന്തോഷമായിപ്പോയി. അത് കഴിഞ്ഞിട്ട് അമ്മ അതിന്റെ എന്നിട്ട് അവൾക്ക് ട്യൂഷന് പോകാനായിട്ട് മോള് അവളെ വീട്ടിൽ ചെന്ന് സൈക്കിളിൽ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ട്യൂഷൻ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കും, വീണ്ടും തിരിച്ചു കൊണ്ട്. അവരുടെ കൊച്ചച്ഛനും കുഞ്ഞുമൊക്കെ ഉണ്ടായി. അന്നേരം ആ കൊച്ചച്ഛൻ ജോലിക്ക് പോകും, പുള്ളിക്കാരി വണ്ടി ഓടിക്കത്തില്ലെന്ന് പറയും. മഴ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച മഴയായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു മോളെ മഴയത്ത് പോകണ്ട. പിന്നെ ഞാൻ വിചാരിച്ചു അവളുടെ മനസ്സിന് നമ്മള് നിരുത്സാഹപ്പെടുത്തരുതല്ലോ, അവളുടെ കൂട്ടുകാരിക്ക് വേണ്ടിയല്ലേ. ഞാൻ പറഞ്ഞു ഇല്ലമ്മ കുഴപ്പമില്ല, മഴയില്ലാതപ്പോ ഞാൻ പോയി കൊണ്ടുവരാന്ന് പറഞ്ഞ്. മഴയില്ലാതപ്പോ മോള് പോയി, മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായി എങ്കിലും പോയി കുട്ടിക്കൊണ്ട് വന്ന് ട്യൂഷനും കൊണ്ടുപോയിട്ട് അതാണ് അവരുടെ അമ്മ വന്ന പ്രത്യേകിച്ച് റെഡിയോ ഒരുപാട് നിന്റെ പോലെ തന്നെ മക്കള് നല്ല മക്കളാടി എന്റെ മോക്ക് അവളെ ട്യൂഷന് കൊണ്ടുപോയി ബോക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തില്ലേ, എനിക്ക് ഒരുപാട് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു അവൾക്ക്.
0: അവരുടെ സുഹൃത്തുക്കളോട് അവർക്കൊരു കൺസേൺ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പം നമുക്കിപ്പോ സൗഹൃദത്തിന്റെ പേരിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പറയുന്നതിന്റെ കൂട്ട് ചില പർട്ടിക്കുലർ ഡേയ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് അത് കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ വേർതിരിച്ച് നമുക്ക് കൊടുക്കാം. ബട്ട് ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു കൺസേൺ ഉണ്ടല്ലോ. അതായത് ആ കുട്ടിക്ക് ആ കൂട്ടുകാരിയുടെ കൂടെയുള്ള എല്ലാവർക്കും ബോക്സ് ഉണ്ട്, അവക്ക് മാത്രം ഇല്ല, അപ്പൊ അവൾ എന്തുമാത്രം വിഷമിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മയോട് പറയാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, പല കുട്ടികൾക്കും ഇപ്പം ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പം എല്ലാവരും പറയുന്നത് അവനവന്റെ കാര്യം നോക്കുക, അവനവന്റെ കാര്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ബട്ട് കൂടെയുള്ള ഒരാളിനെയും കൂടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് കൈപിടിച്ച് ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സമാധാനവും ചിലപ്പം ആ ഒരു അവർക്ക് ഒന്ന് മറിച്ച് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊന്ന് രക്ഷപ്പെടാനായാലും വേണമെങ്കിൽ അത് മാത്രം മതി എന്നുള്ളൊരു കാര്യമൊക്കെയാണ്. അപ്പം ആദ്യം കിട്ടിയ ഗിഫ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും അഭിപ്രായം പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700012. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയ ആണ്. അപ്പൊ നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ടതാണ്ട് നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് ഏതാണ്, നമ്മളുടെ പാസഞ്ചേഴ്സിനൊക്കെ ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഓർത്ത് വെക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമൊക്കെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കലും വാങ്ങലും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പഴയ ഗിഫ്റ്റിനെയും പുതിയ ഗിഫ്റ്റിനെയും തമ്മിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ. അതായത് നമ്മുടെ മോഡേൺ ഗിഫ്റ്റുകൾ എന്ന് പറയുന്നത് സ്നേഹമായിട്ട് മാറിയിട്ടുണ്ടോ അതോ ഒരു ട്രെൻഡായിട്ടാണോ ഇപ്പം മാറിയിരിക്കുന്നത്? അതായത് പഴയ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിനകത്തൊരു കരുതൽ, അതിനകത്തൊരു സ്നേഹം, ഒരു കെയറിങ്, ഒരു ഗുഡ് ഇമോഷൻ, നല്ലൊരു ഫീൽ ഗുഡൊക്കെ ആയിരുന്നു നമുക്ക് തരുന്നത്. നല്ലൊരു ഫീൽ ഗുഡ് സിനിമയൊക്കെ പോലെ തന്നെ. അതാണ് ഇപ്പോഴും നമ്മൾ ആ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രത്യേകതയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന

0: അതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പം നമുക്ക് സംസാരിക്കാം. അതായത് ഒരിക്കലൊരു ചെറിയ കളിപ്പാട്ടം, നമ്മൾ പറഞ്ഞ പോലെ ഒരു പേന, ഒരു പുസ്തകം, ഇതൊക്കെയായിരുന്നു നമുക്ക് വലിയ സന്തോഷമെങ്കിൽ ഇന്നോ? ഇന്ന് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൊടുക്കുന്നത് എന്താണ്? ഒരു മൊബൈൽ ഫോൺ, ഒരു സ്മാർട്ട് വാച്ച്, ഒരു വയർലെസ് ഹെഡ്സെറ്റ്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ UPI ട്രാൻസ്ഫർ. UPI ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗൂഗിൾ പേ വഴി പണം അയക്കുന്നത്, അത് തന്നെ സംഭവം. അതായത് സൗകര്യങ്ങൾ കൂടി, വില കൂടിയ ഗിഫ്റ്റുകൾ കൂടി, പക്ഷേ ആ ഗിഫ്റ്റിനുള്ളിലെ ഫീൽ ഗുഡ് ഫീല് അങ്ങനെയൊക്കെ തന്നെ നിൽക്കുന്നുണ്ടോ? അതായത് അതിനകത്തൊരു ഫീല് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഇനി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതൊരു സർപ്രൈസ് ആണോ അല്ലെങ്കിൽ ഒരു വിഷ് ലിസ്റ്റ് ഫുൾഫിൽ ചെയ്യുന്നതാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അതായത് ഒരിക്കലും ആരും നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നമ്മളുടെ ഇഷ്ടത്തിലൊരു ഗിഫ്റ്റ് തിരഞ്ഞെടുക്കുമായിരുന്നു. ഇന്ന് എനിക്കിതാണ് വേണം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് എന്നതിൻ്റെ അർത്ഥം മാറിയോ, അല്ലെങ്കിൽ കാലത്തിനൊപ്പം അതിങ്ങനെ സഞ്ചരിച്ച് അത് ഇവോൾവ് ആയതാണോ? സത്യത്തിൽ ഗിഫ്റ്റ് എന്തായാലും പ്രശ്നമല്ല, വലിയതോ ചെറുതോ മോഡേണോ പഴയതോ, അതിൽ സ്നേഹം ഉണ്ടെങ്കിൽ എപ്പോഴും അത് സ്പെഷ്യൽ തന്നെയായിരിക്കും അല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഗിഫ്റ്റ് ഏതാണെന്ന്. അതായത് ആദ്യത്തെ ഗിഫ്റ്റ് ഏതാണെന്നും പറയാം കേട്ടോ. ഇനിയിപ്പോൾ വിളിക്കുന്നവർക്ക് നിങ്ങൾക്ക് കിട്ടിയ മോഡേൺ ആയിട്ടുള്ള ഗിഫ്റ്റ് ഏതാണെന്ന് കൂടി പറയാം. അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഗിഫ്റ്റ് തന്ന ആളാണോ അതോ ഗിഫ്റ്റ് തന്നെയാണോ? അതായത് അങ്ങനെ ചോദിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് പറഞ്ഞോളൂ. അതായത് നമുക്ക് ഒരിക്കൽ ഒരു ബർത്ത്ഡേക്ക് ഒരു ഡയറി മിൽക്ക് കിട്ടിയാൽ പോലും ഇവനെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് നമ്മൾ പറയും അല്ലേ? പക്ഷേ ഇന്ന് ഐഫോൺ അല്ലേ, സ്മാർട്ട് വാച്ച് ഇല്ലേ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പോലും ഇല്ലേ? സത്യത്തിൽ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത് ലവ് കൊണ്ടാണോ അല്ലെങ്കിൽ പ്രഷർ കൊണ്ടാണോ? ഒരാൾ ഗിഫ്റ്റ് കൊടുത്താൽ നമ്മൾ മൈൻഡിൽ കണക്ക് ഇങ്ങനെ ഇടും അല്ലേ? ഇവൻ എനിക്ക് 2000 രൂപയുടെ ഗിഫ്റ്റ് കൊടുത്തു, നെക്സ്റ്റ് ടൈം ഞാൻ 2500 കൊടുക്കണം. ഒരിക്കൽ സർപ്രൈസ് ആയിരുന്നു, പക്ഷേ ഇന്നൊരു ബഡ്ജറ്റ് പ്ലാനിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരിക്കൽ ഫീലിംഗ് ആയിരുന്നു, ഇന്ന് ഓൺലൈൻ ഓർഡർ ഡെലിവറി ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് വലിയതാണോ എന്നതല്ല മാറ്റൽ, ആ തന്ന ആളിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ആ ഒരു മാറ്റമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് തരുന്ന ആളിനെ നമ്മൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഗിഫ്റ്റ് തരുന്ന ആളിനെ നമുക്കിങ്ങനെ എന്താ, നമുക്ക് ആ ഒരു അവരാത് സ്നേഹം കൊണ്ട് നമുക്ക് തന്നതാണ് എന്നതിൻ്റെ ആ ഒരു കാര്യവും, അല്ലെങ്കിൽ നമുക്ക് സ്നേഹം കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കെയറിങ്ങോട് കൂടിയിട്ട് നമുക്ക് തരുമ്പോൾ അതിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ട്. അതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമെന്ന് പറയുന്നത്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം.
0: പറഞ്ഞോളൂ.
1: ഇന്നത്തെ കണ്ടന്റിനെ പറ്റി സംസാരിക്കാം.
0: പറഞ്ഞോളൂ.
1: എനിക്ക് എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് കിട്ടിയത് അത് എൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ആയിരുന്നു. അതൊരു
0: സൈക്കിളായിരുന്നു.
1: കാരണം
0: സൈക്കിൾ
1: ഇപ്പോഴും സുരക്ഷിതമായിട്ട് എൻ്റെ അടുത്ത്
0: അതിലാണ് കാര്യം എന്ന് പറയുന്നത്.
1: അതിലാണ് കാര്യം. അത് മാത്രമല്ല, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ആ ഒരു സമ്മാനം. കാരണം എൻ്റെ കൂടെ പഠിക്കുന്ന മിക്കവർക്കും ആണ് സൈക്കിളിൽ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാനിത് ഒരുപാട് ആഗ്രഹിച്ചു, പക്ഷെ പറയാനൊരു പേടിയുണ്ടായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഇതിനെ പറ്റി പറയത്തില്ലായിരുന്നു. അപ്പം ഞാനത് അറിയാതെ, എന്റെ മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ, ഞാൻ അറിയാതെ തന്നെ അച്ഛനത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ കിട്ടിയൊരു സന്തോഷം, ഇതുവരെ ആയിട്ടും വേറെ എന്ത് സാധനം കിട്ടിയിട്ട് അതിൽ നിന്നും വലിയൊരു സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല.
0: അതായത് ആ അച്ഛൻ എത്രാമത്തെ വയസ്സിലാണ് ആ ഗിഫ്റ്റ് തന്നത്?
1: അത് ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കായിരുന്നു. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാനതൊന്നും പറഞ്ഞിട്ടില്ല വീട്ടിൽ, എനിക്കിത് വേണം, എനിക്കിത് വാങ്ങിച്ചു തരണം. അമ്മയോടും പറഞ്ഞിട്ടില്ല, അച്ഛനോടും പറഞ്ഞിട്ടില്ല.
0: പക്ഷെ
1: ഇല്ല, അത് ഞാൻ വീട്ടിലൊരു ദിവസം വന്ന് വൈകുന്നേരം വന്നപ്പോ അച്ഛനില്ല വീട്ടില്, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അമ്മ പറഞ്ഞു, ദേ അങ്ങോട്ട് പോയി നോക്കിയ ഒരു സാധനം ഇരിപ്പോ ഉണ്ടെന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം, അച്ഛനത് ഞാൻ പറയാതെ തന്നെ വാങ്ങിച്ചുകൊണ്ട് തന്നപ്പോഴത്തേക്ക്
0: ഒരുപാട്
1: സന്തോഷം. അതാണ് എന്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ജീവിതത്തില്. ഇപ്പോഴും നമുക്ക് സമ്മാനം കിട്ടാൻ വന്നൊരു ബർത്ത്ഡേ വന്നാലും നമുക്ക് എന്തെങ്കിലും കിട്ടിയ വലിയ വലിയ സാധനങ്ങൾ കിട്ടുന്നതിനെക്കാളും ഏറ്റവും എനിക്കത് പ്രീഷ്യസ് ആയിട്ട് തോന്നിയ ആ ഒരു കാര്യമാണ്.
0: ഓ അതാണ്. അപ്പം യോണാട്ടിയ പാസഞ്ചറിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നത് അതോ ഞാൻ ഇരിക്കുമ്പോൾ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അതെ അതെ, ആദ്യം യോണാട്ടിയ പാസഞ്ചറിൽ ഞാൻ ഇതിനൊന്നും വിളിച്ചിട്ടുണ്ട്.
0: ഉണ്ട്.
1: ഇതിപ്പോ
0: പേരെന്താ?
1: എന്റെ പേര് സൗമ്യ.
0: സൗമ്യ എവിടുന്നാ വിളിക്കുന്നേ?
1: കരുനാഗപ്പള്ളിന്ന്.
0: അപ്പൊ ഓക്കെ. അപ്പം സൗമ്യ ചേച്ചിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് കിട്ടിയത് അച്ഛന്റെ കയ്യിൽ നിന്നാണ്. അത് നല്ലൊരു സൈക്കിളാണ്. അപ്പം ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മള് 10-ാം ക്ലാസ് ഒക്കെ പാസ്സായി ഒക്കെ കഴിയുമ്പം നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചുതരാം അത് വാങ്ങിച്ചുതരാം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഇപ്പൊ ഈ പറഞ്ഞ കൂട്ട് കുട്ടികൾക്ക് കിട്ടുന്നത് ഒരു മൊബൈൽ ഫോൺ ആകാം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആകാം, അല്ലെങ്കിൽ ഒരു വയർലെസ് ഹെഡ്സെറ്റ് ആകാം, സ്മാർട്ട് വാച്ച് ആകാം, അങ്ങനെയൊക്കെ ആകാം. പക്ഷെ പണ്ട് കാലത്ത് ഇതേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സൈക്കിളും അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും. എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമായിരുന്നു നമ്മുടെ അന്നൊക്കെ. കമ്പ്യൂട്ടറൊക്കെ വേണമെന്നുള്ളത് ഭയങ്കര എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ കമ്പ്യൂട്ടറൊക്കെ ആയിരുന്നു. പക്ഷേ എന്താ പറയുക, നമുക്ക് പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഇപ്പം നമുക്ക് എന്തും കിട്ടും എന്നുള്ളൊരു ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റുകളൊക്കെ കണ്ട് ഇപ്പോഴും ആ ഒരു അച്ഛൻ കൊടുത്ത ആ ഒരു സൈക്കിൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ സൂക്ഷിച്ചു വെച്ച് ഇങ്ങനെ എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു പുതുമോടി പോവില്ല എന്നുള്ളൊരു ഉറപ്പുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾക്കും ഏതാണെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കുന്ന നമ്പർ മറക്കണ്ട, 9544700912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങൾ അടുത്ത ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഇതെൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജി സുമയ.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
10: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
11: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
12: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. Contact 94950-92537.

0: ഏതാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗിഫ്റ്റുകളെ പറ്റിയിട്ടാണ്. നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ, നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ തൊട്ട് പറഞ്ഞു നിർത്തിയത് മോഡേൺ ഗിഫ്റ്റ്സിന്റെ കാര്യമായിരുന്നു അല്ലേ. അപ്പം മോഡേൺ ഗിഫ്റ്റുകൾ നമ്മളുടെ ഈ സൗകര്യത്തിന്റെ പേരിൽ സ്നേഹം നഷ്ടപ്പെടുത്തുന്നുണ്ടോ? അതും ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: ഒരുപാട് ഗിഫ്റ്റുകൾ പലയിടത്തുനിന്ന് പലർക്കും ജോലി ഉണ്ടാക്കി പിടിക്കുകയും പിടിക്കുകയും ഇതൊക്കെ ചെയ്തെങ്കിൽ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ജീവിതത്തിൽ മറക്കാത്ത ഗിഫ്റ്റ്, ഇന്നും എന്നും ഓർക്കുന്നത്. ഓർക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആദ്യമായിട്ട് ഇറങ്ങിയ ഒരു നോട്ടാണ്. അതായത് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ ഇരിക്കുന്ന പടവുള്ള 100 നോട്ട്. അത് ഒരു അമ്മമ്മ എവിടെ ഉള്ളതെന്ന് അറിയില്ല, അമ്മമ്മയുടെ നടന്നു വരുന്ന കഷ്ടത കണ്ടുകൊണ്ട് അമ്മമ്മയെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട്, ആരും ഒരു ഭൂമിയിലൊരു മനുഷ്യൻ പോലും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഒരിക്കലും. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ കൊണ്ടുവന്ന് അവിടെ വിട്ടപ്പോ അമ്മമ്മ എനിക്കൊരു പൊതി തന്നു. മറന്നുപോയാണോ എന്നറിയാൻ വേണ്ടി എനിക്ക് കിട്ടിയപ്പോ പേടി, 100 നോട്ടല്ലേ തന്നത്. ഞാൻ പിന്നെ പിറ്റേന്ന് അവിടെ ചെന്ന് ഞാൻ ചോദിച്ചു, അമ്മ ഇതുപോലെ അമ്മ തന്നത് വലിയ നോട്ട്, ആ മോനെ ഞാൻ അറിഞ്ഞോണ്ട് തന്നതാ, മക്കൾക്ക് ഞാൻ അറിഞ്ഞു തന്നത്. അതേ എന്റെ കയ്യിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തു അത് നോക്കാൻ മേടിച്ചോണ്ട് പോയതാ. പിന്നെ ആള് തന്നില്ല, അയാളിപ്പം ലണ്ടനിലും ആണ്. ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് കിട്ടിയ ആളാണ് വർഷങ്ങളോളം കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്.
0: നമ്മുടെ
1: അരെ ഇല്ല, അത് അത് പോയി, അതിന് പഴയുള്ള വേറെ ഉണ്ടോ? ഞാൻ പിന്നെ വലിയ പെടാപ്പാട് വെട്ടി ഞാൻ ഒപ്പിച്ചെടുത്ത് എന്റെ ഉണ്ട് പോയി. കേരളത്തിനകത്തുള്ളത് കൊണ്ട് അത് നടന്ന് നടന്ന് നടന്ന് നടന്ന് കൃഷ്ണപുരത്തിനപ്പുറത്തപ്പെടുത്തുണ്ടായിരുന്നു നമ്മൾ കിട്ടി എന്റെ കയ്യിലും. അതാണ് എപ്പോഴും ഓർമ്മയിൽ വരുന്നത്. പിന്നെ അല്ലാതെ ഒത്തിരി ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട്, പലതും ഒരുപാട് തന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ജീവിതത്തിൽ ആദ്യമായി കിട്ടിയത് ഓർത്തിരിക്കുന്നതുമായ കാര്യമാണ്.
0: ഓക്കെ, അപ്പം അതാണ്, അതായത് ഷാജിക്ക് ഓർത്തിരിക്കുന്നത് ആ ഒരു കറൻസിയാണ് കേട്ടോ, ആ ഒരു കറൻസി നോട്ടാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു മോഡേൺ ഗിഫ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മളിപ്പോൾ സംസാരിക്കുമ്പം ആ ഗിഫ്റ്റിൻ്റെ അർത്ഥം ഇതേപോലെ നമുക്ക് നൊസ്റ്റാൾജിക്കായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ആ ഒരു അത്തരത്തിലുള്ളൊരു ഗിഫ്റ്റായിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളൊന്ന് ആലോചിക്കുക. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
2: നമുക്ക് ഈ ഓരോ ഗിഫ്റ്റുകൾക്കും പിന്നിലും ഓരോ കഥകളുണ്ടാവും. വളരെ ഓർമ്മിക്കാൻ പറ്റുന്ന മധുരതരമായിട്ടുള്ള ഒത്തിരി സന്ദർഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമുക്ക് ഓരോ സമ്മാനങ്ങൾ കിട്ടുന്നത്. അതില് ആദ്യത്തെ ഒന്നും ഓർമ്മയില്ല, എങ്കിലും ഇടക്കാലത്ത് കിട്ടിയ ഒരു വളരെ മനോഹരമായ ഒരു ഗിഫ്റ്റിന്റെ കാര്യമാണ് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നത്. എന്റെ ഒരു സുഹൃത്ത് പേര് റെജി ആൻഡ്രൂസിലാണ്, തൃശൂർ സ്വദേശിയാണ്. അദ്ദേഹം ഒരു യാത്രികനും കൂടിയാണ്. മധുര സന്ദർശിക്കുന്ന സമയത്ത്, നിരവധി സുഹൃത്തുക്കളുള്ളതാണ് അദ്ദേഹത്തിന്, പക്ഷെ മധുര സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ കൗതുകത്തോട് കണ്ട ഒരു കൃഷ്ണവിഗ്രഹം അവിടുന്ന് വാങ്ങുകയും, അന്ന് ഞാൻ പ്രവാസിയായിരിക്കുന്ന സമയമാണ്, അപ്പൊ തന്നെ അവിടെ നിന്നുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇവിടെ വെച്ച് കണ്ടപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഈ കൃഷ്ണവിഗ്രഹം കണ്ടപ്പം മനസ്സിൽ വന്നത് നിങ്ങളുടെ മുഖമാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്, ഇത് വീട്ടിലെത്തിച്ചിരിക്കും. ഇന്നും വളരെ പരിഭാവനയോടും കൂടി തന്നെ ഞാൻ അതെന്റെ വീട്ടിൽ പൂജാമുറി സൂക്ഷിച്ചിട്ടുണ്ട്.
0: പക്ഷെ
2: ഞാൻ അതിനകത്ത് ഒരു വാല്യൂ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി സുഹൃത്തുക്കളുള്ള റെജി പെട്ടെന്ന് അവിടെ വെച്ച് എന്നെ ഓർക്കുകയും എനിക്ക് വേണ്ടി അത് വാങ്ങിക്കൊണ്ടുവരികയും വളരെ സേഫായിട്ട്, അതായത് അറിയാമല്ലോ ഈ ഒരു വിഗ്രഹം അത്ര വലുതല്ല, ചെറുതായിട്ടുള്ളതാണെങ്കിൽ പോലും അത് സുരക്ഷിതമായിട്ട് കേരളത്തിൽ എന്റെ വീട്ടിലെത്തിക്കുക എന്നുള്ള ഒരു ശ്രമകരമായ കാര്യം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് എന്ന് ഇപ്പോഴും അറിയില്ലാതെ ഞങ്ങൾ പല സന്ദർഭങ്ങളിലെ സംസാരങ്ങളിലെ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും അപ്പൊ അതറിയില്ല, അവിടെ വെച്ച് തോന്നിയത് നിങ്ങളുടെ മുഖമാണ്, എനിക്കത് വാങ്ങിക്കണമെന്ന് തോന്നി, നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യണമെന്ന് തോന്നി എന്നാ പറഞ്ഞു.
0: ഇടുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന.
2: അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഓരോ അതിപ്പോ എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അതിന്റെ പിന്നിലെ ഒരു സ്നേഹത്തിന്റെയോ അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമായ ഒരു ബന്ധത്തിന്റെ കഥയുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഇഴയടുപ്പം കൂട്ടുന്നതാണ് ഓരോ സമ്മാനങ്ങളും. അപ്പം സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ള എല്ലാവരും സന്തോഷവാന്മാരായിരിക്കട്ടെ. എല്ലാവർക്കും ഇനിയും ധാരാളം സമ്മാനങ്ങൾ കൊടുക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവരും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പം ഈ ഒരു നമുക്ക് തരുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ അത് എന്ത് ചെറുതാണെങ്കിൽ ആയിക്കോട്ടെ വലുതായിക്കോട്ടെ, അവരിടുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട്, തരുന്ന ആ ഒരു സമയം, ആ ഒരു എഫേർട്ട് നമുക്ക് വേണ്ടിയിട്ട് ഇന്നാണെങ്കിൽ, ഇപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ അതുപോലെ എത്ര പേരുണ്ട് അവരുടെ സുഹൃത്തുക്കൾ, പക്ഷേ ആ സുഹൃത്തുക്കളെയൊക്കെ ആ ഒരു ഇടയ്ക്കും നമ്മളുടെ പേരാണ് അവർക്ക് ഓർമ്മ വരുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് അവർക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഓർമ്മയിൽ നമ്മൾ എപ്പോഴും ഉണ്ട്, ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരിടുന്ന ഒരു എഫേർട്ടുണ്ട്, അതൊക്കെയാണ് നമുക്ക് ഒരു ഒരു നമ്മൾക്ക് ആ എനിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു 2 മിനിറ്റാണെങ്കിലും ഒരു 5 മിനിറ്റാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റിവെച്ചിട്ടുണ്ടല്ലോ എന്നൊന്ന് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പം അതൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾ ഓരോ മനുഷ്യന് കൊടുക്കേണ്ട ഒരു കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളിലൊക്കെയാണ് അതൊക്കെ കേട്ടോ. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ ഹലോ നമസ്കാരം സുമയ്യ,
0: പറഞ്ഞോളൂക്ക.
1: ആ പിന്നെ എനിക്ക് മധുരിക്കുന്ന ഗിഫ്റ്റുകളൊന്നും അന്നത്തെ കാലത്ത് തരാനൊന്നും ആരൊന്നും ഇല്ലായിരുന്നു. ആ കൂടി എന്റെ ഒരു ഏറ്റവും വലിയൊരു ഓർമ്മ എന്താണ്, പെലിക്ക് പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഓട്ടോഗ്രാഫ് ഉണ്ട്, അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനല്ല എന്റെ വൈഫ് സൂക്ഷിച്ചു
0: വെച്ചിട്ടുണ്ട്.
1: എന്ന് വെച്ചാൽ അത് ഞാനിപ്പോ സംസാരിച്ചു വരുന്നത് ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇന്നിപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഗിഫ്റ്റുകളാണ് കൊടുക്കുന്നത് എന്നുള്ളത്. ഇന്നാളെ ഒരു ഒരു മുതലാളി ഒരു ഭാര്യയ്ക്ക് പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തൊരു ഫ്ലൈറ്റ് ആണ്. അപ്പം അതുപോലെ തന്നെ വിദേശത്ത് നിന്നുകൊണ്ട് തത്സമയം അവിടെയും കയറ്റി മുറിക്കുന്നു, ഇവിടെയും കയറ്റി മുറിക്കുന്നു, ആ കേക്ക് ഇവിടെ ഇവിടെ അവിടുന്ന് വരുത്തിക്കുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു. അങ്ങനെ വേണ്ട, ഇപ്പം ഗിഫ്റ്റുകളെന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് സൂക്ഷിച്ചു വെക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കാനോ ഒന്നുമായിട്ട് ഒരു മധുരിക്കുന്ന സ്വർണ്ണങ്ങളായിട്ട് ഒന്നുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ഗിഫ്റ്റുകൾ വന്ന് പറഞ്ഞോണ്ടിരിക്കുക, ഇപ്പൊ എല്ലാത്തിനും ഗിഫ്റ്റാ.
0: അതെ അതെ.
1: അപ്പൊ അതാണ് അന്നും പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിച്ചത്, നമ്മുടെ ഒരു അമ്മ രാവിലെ വിളിച്ചപ്പോ എന്തേ ഷാജിക്ക നമ്പർ ചോദിച്ചായിരുന്നു തോന്നുന്നു, അമ്മയ്ക്ക് എന്റെ നമ്പർ കൊടുത്തേക്കണം, എനിക്ക് സന്തോഷം.
0: ഓക്കെ, അപ്പൊ നമുക്ക് എന്താ എന്താണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ആ ഒരു ഇപ്പൊ ഈ പറഞ്ഞതിന്റെ കൂട്ടി ഇപ്പോഴത്തെ ഗിഫ്റ്റുകളുടെ ആ ഒരു കാലഘട്ടമേ മാറി കേട്ടോ. അതായത് ആ ഒരു എന്താ പറയാ, ഫ്ലൈറ്റൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴും, കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ അമേരിക്കയിലെ ഒരു പ്രപ്പോസൽ നടന്നത്, ഏറ്റവും വലിയ ടാളസ്റ്റ് ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് നിന്നൊരു പ്രപ്പോസലൊക്കെ നമ്മൾ കണ്ടത്. അപ്പം അങ്ങനെയൊക്കെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടും എല്ലാ കാര്യങ്ങളും മാറുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മടിക്കേണ്ട, 9544700902. ഇത് എൻ്റെ റേഡിയോ 91.2 വിൽ ഓൺ ആട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
7: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
6: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
7: ഡബിൾ ഹാപ്പി.
6: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മാൾ, കൊട്ടിയം.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടേറെ പാസഞ്ചർ ആയിരുന്നു. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചത് മോഡേൺ ഗിഫ്റ്റുകളെ കുറിച്ചിട്ടും പഴയ ഗിഫ്റ്റുകളെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെയാണ്. അതായത് ഒരു ചെറിയ സത്യം മാത്രം ഈ പഴയ ഗിഫ്റ്റും പുതിയ ഗിഫ്റ്റും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് മാത്രം മാറിയിട്ടില്ല. കാരണം ഗിഫ്റ്റിന്റെ വിലയല്ല, അതിന്റെ പിന്നിലെ സ്നേഹമാണ് അതിനെ പ്രത്യേകമാക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ഒരാൾ നമ്മളെ ഓർത്ത് സമയമെടുത്ത് ഒരു ചെറിയ സന്തോഷം നൽകാനായിട്ട് ശ്രമിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതിനാൽ ഇനി നിങ്ങൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ട്രെൻഡിനെ അല്ല ഹൃദയത്തെ കേൾക്കണം. കാരണം മനസ്സിൽ നിന്ന് കൊടുത്ത ഗിഫ്റ്റുകൾ ഒരിക്കലും പഴകുകയില്ല. അത് നിങ്ങളുടെ സ്വന്തം ഓണാട്ടുകര പാസഞ്ചറിൽ നിന്നും ആർ ജെ സുമയായിരുന്നു. അപ്പോൾ ഇനി വെള്ളിയാഴ്ച കാണാമെന്ന പ്രതീക്ഷയോടുകൂടി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹൈ ഹലോ, ഇത് എൻ്റെ 1.2 ടെക്കി ടോക്കിയാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളും ഉപകാരപ്രദമായ വിവരങ്ങളുമായി വീണ്ടും ഒരു ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ 1.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളിലൊക്കെ നമുക്ക് പോകാം.

ആഘോഷമാക്കാം ഓരോ നിമിഷവും കേൾക്കൂ എന്റെ റേഡിയോ 91.2.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് ഇൻട്രോഡ്യൂ 1.2 ടെക്കിടോക്കിയാണ്. ഇന്ന് ടെക്കിടോക്കിയോടൊപ്പം കൂടെയുള്ളത് അർജന്റീനയാണ്. പ്ലേ സ്റ്റോർ ശരിക്കും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതൊന്നല്ല, അതിൽ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അവിടെ പ്ലേ പ്രൊട്ടക്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്താൽ സ്കാൻ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ വില്ലന്മാരായിട്ടുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ ഇത് സ്കാനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. ഈ രണ്ടാമത്തെ സെറ്റിംഗ്സ്, പ്ലേ പ്രൊട്ടക്ഷന്റെ താഴെ തന്നെ പേഴ്സണലൈസേഷൻ ഇൻ പ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ ട്രാക്കിങ്ങും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റാക്കി കിട്ടില്ല, മോർ പ്രൈവസി ആയിട്ട് കിടക്കും. ഇനിയുമുണ്ട് ഒരു പരിപാടി കൂടി അതിനകത്ത്, മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് എന്നൊരു ഓപ്ഷനിലേക്ക് വരും. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നോട്ട് ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അവിടെ ഒരുപാട് ആപ്പുകൾ കാണാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളായിരിക്കും. ഈ ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസ് കുറച്ചുകൂടെ ബെറ്റർ ആകും. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് റണ്ണിംഗ് ആയിട്ടുള്ളവർ ഇതൊക്കെ ഒന്ന് ചെയ്യുക. മറ്റൊരു ടെക് വിശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കേൾക്കാം.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
9: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജിൻ എതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എന്താ മോനെ, എന്ത് പറ്റി?
1: ഈ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടേ അവര് സീൻ ചെയ്തില്ല, പക്ഷെ എനിക്ക് മെസ്സേജിന് റീപ്ലൈ തരുന്നുണ്ട്. അതെങ്ങനെയാ?
0: അതാണോ? അത് സിമ്പിൾ ആണ്. അതെന്ന് പറഞ്ഞാൽ വാട്സപ്പ് എടുക്കുക, നീ ആദ്യമേ എന്നിട്ട് പ്രൊഫൈൽ എടുക്കുക. അതിൽ പ്രൈവസി സെറ്റിംഗ്സിൽ റീഡ് റീസെപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓഫ് ചെയ്യുക. ഇപ്പോൾ ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്, അത് നീ ഓഫ് ചെയ്യുക. ഇനി നിനക്ക് വരുന്ന മെസ്സേജൊക്കെ നീ സീൻ ചെയ്താലും അവിടെ ആ ബ്ലൂടിക്ക് ഉണ്ടല്ലോ, അത് വീഴത്തില്ല. ഓക്കെ, ഇതേപോലുള്ള മറ്റൊരു ടെക് വിശേഷം നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

നമ്മളങ്ങനെ വീണ്ടും തിരികെ തിരികെയാണ് ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലും ടെലിഗ്രാമിലും ഒക്കെ നമ്മൾ യൂസർ നെയിം കൊടുക്കത്തില്ല. അതേപോലെ നമുക്ക് ഇനി വാട്സപ്പിലും യൂസർ നെയിം കൊടുക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ആണ്. അതിനായിട്ട് വാട്സപ്പിൽ സെറ്റിംഗ്സ് എടുക്കുക, അക്കൗണ്ട് എടുക്കുക, അതിൽ യൂസർ നെയിം എന്ന ഓപ്ഷൻ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് കൊടുക്കുക. ഇതുകൊണ്ട് കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരാളുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഡോക്യുമെന്റോ ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ഹൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുത്ത യൂസർ നെയിമിന്റെ പുറത്ത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു അടിപൊളി ഒരു ഫീച്ചർ ആണ്. കാരണം ഞാൻ എന്റെ പേര് മാറ്റി, ഞാൻ ആർജെ നിതിൻ ആക്കിയിട്ടുണ്ട് എന്റെ യൂസർ നെയിം. നിങ്ങൾക്ക് ഇതേപോലെ നല്ലൊരു പേര് നൽകാം യൂസർ നെയിമായിട്ട്. ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റൊരു അറിവായിട്ട് തിരിച്ചു വരാം.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
8: ഒരു സൊല്യൂഷൻ ഉണ്ട്.
7: എന്താ സൊല്യൂഷൻ?
8: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
9: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: തിരികെയെത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക് വിശേഷമായി വീണ്ടും നിതിനാണ്. നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയോ?
1: എങ്ങനെ അറിയാനല്ലേ, പറഞ്ഞുതരാം.
0: നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്മൾ അറിയാതെ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്രോമിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലിങ്ക് വഴി നമ്മൾ ചിലപ്പോൾ ഡൗൺലോഡ് ആവാം. അത് ചിലപ്പോൾ ഒരു മോണിറ്ററിംഗ് ആപ്പ് ആയിരിക്കും. അത് ഇതൊരു മോണിറ്ററിംഗ് ആപ്പാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആപ്പുകൾ നമ്മുടെ മൊബൈലിൽ നിന്നും ഉപയോഗിക്കുന്നത് സാധാരണ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ബാറ്ററി, ഒന്ന് നമ്മുടെ ഇന്റർനെറ്റും. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ സെറ്റിംഗ്സ് എടുക്കുക, ബാറ്ററി യൂസേജ് എടുക്കുക. അപ്പോൾ കുറെ ആപ്സ് ഇങ്ങനെ വരും, അതിൽ ബാറ്ററി യൂസേജ് മനസ്സിൽ തന്നെ കാണിക്കും. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ആപ്പ് ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഡിലീറ്റ് ആക്കുക. ഇതേപോലെ തന്നെ മൊബൈൽ ഡേറ്റ യൂസേജും നോക്കുക. അതിലും ഏതെങ്കിലും ആപ്പ് നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വേഗം തന്നെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത സെറ്റിംഗ്സിൽ സെർച്ച് ഡിവൈസ് അഡ്മിൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫൈൻഡ് ഹബ്ബ് അല്ലെങ്കിൽ വിൻഡോസിന്റെ ഒക്കെ ചില ഒഫീഷ്യൽ ആപ്പുകൾ കാണാം. അല്ലാതെ ഏതെങ്കിലും ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. ഇനി അടുത്തായിട്ട് ഒരെണ്ണങ്ങളുണ്ട്. സെറ്റിംഗ്സ് എടുക്കുക, അതിൽ ഗൂഗിൾ എടുക്കുക, അതിൽ ഗൂഗിൾ സർവീസ് എടുക്കുക. അതിൽ ആൾ സർവീസിൽ താഴെ ആയിട്ട് അൺനോൺ ട്രാക്കർ അലർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ താഴെ ആയിട്ട് സ്കാൻ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സ്കാൻ ചെയ്യുക. സ്കാൻ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതെങ്കിലും തരത്തിലുള്ള ട്രാക്കിംഗ് ഡിവൈസ് നിങ്ങളുടെ മൊബൈൽ ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വെക്കുക, നമ്മുടെ ഹാക്ക് ചെയ്ത ഫോണാണോ അല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ഇതേപോലെ ടെക് പരോട്ടുള്ള വിശേഷമായിട്ട് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
7: എന്തോ പ്ലാനിംഗിലാണല്ലോ.
6: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
7: ഡബിൾ ഹാപ്പി.
6: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
9: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.
10: വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജന്റീനയാണ്. ഇന്ന് കുറെ ടെക് വിശേഷങ്ങൾ നമ്മൾ കേട്ടു. മറ്റു വിശേഷങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അതുവരെ നിങ്ങൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
7: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
8: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
9: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
10: Stay tuned, stay happy with the Radio Unity 1.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: Radio 91.2.

0: ചക്ക ചക്ക
1: ചക്ക ചക്ക ചക്ക ചക്ക ചക്ക ചക്ക ചക്ക
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: Stay tuned, stay happy with the Radio 91.2.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: യുവർ ലിസ്ണിംഗ് എന്റെ റേഡിയോ 91.2.
4: പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ റേഡിയോ 91.2.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിംഗിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ചുണ്ടിൽ തുളിക്കും.
1: ആടിമാസവും വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

0: ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കല്ലാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി ജൂലൈ 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും യുഎസ്എയും ക്വാർട്ടർ കാണാതെ പുറത്ത്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിൽ പ്രതിനിധിതല ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്ത തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ചർച്ചയിൽ ധാരണയായി. ഉഭയകക്ഷി താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ ധാരണാപത്രങ്ങളും ഒപ്പുവച്ചു. ചർച്ചകൾക്ക് ശേഷം ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല കൊച്ചിയിൽ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമിടുന്ന പദ്ധതി ഉപയോഗശൂന്യമായ ആസ്തികളും പ്രാദേശിക സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നതിന് മുൻഗണന നൽകും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക ഡിജിറ്റൽ പങ്കാളിത്തം ഉറപ്പാക്കുക, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് ശക്തിപ്പെടുത്തുക എന്നീ നാല് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കല്ലാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് അല്പം മുൻപ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:30 തുരങ്കപാതയ്ക്ക് സമീപം മീനാക്ഷിപുരത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിൽ സമയത്ത് ഏകദേശം ഈ സമീപ പ്രദേശത്തായി 30 തൊഴിലാളികളുണ്ടായിരുന്നു. ഇവർ ഈ മണ്ണിലടിയിൽ അകപ്പെട്ടതായാണ് സംശയം. എന്തായാലും രക്ഷപ്പെടുത്തിയവരെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തേക്ക് കളക്ടർ ഉൾപ്പെടെയുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ NDRFന്റെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്.
0: വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിനോടും കൃഷിമന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാൻ നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ആകെ 4100 എന്യൂമറേറ്റർമാരെയാണ് സെൻസസിനായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തലങ്ങളിൽ 16 ചാർജുകളായി തിരിച്ചാണ് ജില്ലയിൽ എന്യൂമറേറ്റർമാരെ വിന്യസിച്ചിട്ടുള്ളത്. 670 സൂപ്പർവൈസർമാരുമുണ്ട്. ജൂൺ 30 വരെ അനുവദിച്ച സെൽഫ് എന്യൂമറേഷൻ 62,733 പേരാണ് ജില്ലയിൽ പൂർത്തിയാക്കിയത്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഉൾപ്പെട്ടതാണ് ആദ്യഘട്ടത്തിൽ നടന്നുവരുന്നത്. അടുത്ത ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് ഉൾപ്പെടുന്ന രണ്ടാം ഘട്ടം. ജൂലൈ 30 വിവരശേഖരണം പൂർത്തിയാക്കാൻ ചില മേഖലകളിൽ കൂടുതൽ എന്യൂമറേറ്റർമാർ വേണമെങ്കിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ സൂപ്പർവൈസർമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും ആറളം മേഖലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേനയുടെയും SC/ST പ്രൊമോട്ടർമാരുടെയും സഹായം ലഭ്യമാക്കുമെന്നും ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു.
0: ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനിയുടെ ഓഫീസ് ഇന്നും തുറന്നില്ല. എന്നാൽ ഹാജർ രേഖപ്പെടുത്തുന്നുവെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. വെള്ളിയാഴ്ച വരെ ഈ രീതി തുടരും. പ്രശ്നപരിഹാരത്തിനായി ജൂലൈ 10 കോറോ ഹെൽത്ത് പ്രതിനിധികളുമായി തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ഇന്നലെ ലേബർ കമ്മീഷണർ സഫ്നൻ നസറുദ്ദീന്റെയും ഉമാ തോമസ് എംഎൽഎയുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. എറണാകുളം സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്തും ജുഡീഷ്യറിയിലും നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എംപിമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ റബ്ബർ ബോർഡ് അംഗങ്ങളായി നിയമിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത കർണാടകയിൽ ലോക്സഭാംഗവും രാജീവ് ഭട്ടാചാര്യ ത്രിപുരയിൽ രാജ്യസഭാംഗവുമാണ്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടമേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന് വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപയിലെത്തി. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന നാളെ നടക്കും. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD, റെയിൽവേ, ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ഒലവക്കോട് പഴയ ഓട്ടുകമ്പനി, നൂറണി, മിഷൻ സ്കൂൾ, SBI, IMA, കൽമണ്ഡപം ജംഗ്ഷനുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തുക. ഇതിനുശേഷം നടപ്പാക്കാവുന്ന പരിഷ്കാരങ്ങൾ സംഘം നിർദ്ദേശിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക.
0: പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നിർവഹിക്കും. അഴിമതിക്കെതിരെ ആരംഭിച്ച പ്രൊജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരള ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഗതാഗത മന്ത്രി CP ജോൺ എന്നിവർ പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 9:30 US അറ്റ്ലാന്റയിലാണ് മത്സരം. രാവിലെ നടന്ന പ്രീ ക്വാർട്ടറിൽ US പരാജയപ്പെടുത്തി ബെൽജിയം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 1-4 ബെൽജിയത്തിന്റെ ജയം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കിക്ക് ഓഫ് മുതൽ ആക്രമിച്ച് കളിച്ച ബെൽജിയം മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ US പ്രതിഭത്തെ സമ്മർദ്ദത്തിലാക്കി. ചാൾസ് ഡി കെറ്റലറയുടെ ഇരട്ട ഗോളുകളും US ഗോൾ കീപ്പറുടെ പിഴവ് മുതലെടുത്ത് ഹാൻസ് വനാവൻ നേടിയ ഗോളുമാണ് ബെൽജിയത്തെ തുണച്ചത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ താരം റൊമേലു ലുക്കാക്കു പലകുലുക്കി ബെൽജിയത്തിന്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. അമേരിക്കയ്ക്കായി മാലിക് ടിൽമാൻ ഫ്രീ കിക്കിലൂടെ ഗോൾ നേടി. സ്പെയിനാണ് ബെൽജിയത്തിന്റെ ക്വാർട്ടറിൽ എതിരാളികൾ.
0: ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ പോർച്ചുഗലിനെ തകർത്ത സ്പെയിനും ക്വാർട്ടറിൽ ഇടം പിടിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പെയിനിന്റെ ജയം. മത്സരത്തിന്റെ 91 മിനിറ്റിൽ മിക്കൽ മെറിനോയാണ് സ്പെയിനിനായി വിജയഗോൾ നേടിയത്. ഇതോടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വിരാമമിട്ട് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ അധ്യയന വർഷത്തെ പ്രവേശനം ആരംഭിച്ചു. August 4 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 302 പോയിന്റ് ഉയർന്ന് 78,585 നിഫ്റ്റി 84 പോയിന്റ് നേട്ടത്തിൽ 24,518 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,650 രൂപയും 13,315 രൂപയുമാണ്. ഗ്രാമിന് 13,315 രൂപയുമാണ് ഇന്നത്തെ വില. ചില മെഡിക്കൽ സ്റ്റോറുകൾ മുഖേന വിവിധ രൂപങ്ങളിൽ ലഹരി മരുന്ന് വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിന്താങ് ആദിപൂർണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. പ്രതിനിധിതല ചർച്ചയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളത്തെ മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. വയനാട് കളാടിയിൽ മീനാക്ഷി പാലത്തിന് സമീപം മണ്ണിടിച്ചിൽ. ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരുമായി July 10 തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നേരിട്ട് ചർച്ച നടത്തും. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്റ്റ് പോരാട്ടം. പോർച്ചുഗലും USA ക്വാർട്ടർ കാണാതെ പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
10: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
11: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
12: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
13: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
14: എന്തോ പ്ലാനിംഗിലാണല്ലോ.
13: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
14: ഡബിൾ ഹാപ്പി.
13: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 പേരെ മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കുമിടയിൽ വളർന്നുവരുന്ന പരസ്പര വിശ്വാസം ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീലസമ്പദ് വ്യവസ്ഥ, തുറമുഖ വികസനം, സമുദ്ര കേന്ദ്രീകൃത വ്യാപാരം എന്നിവയിൽ സഹകരണം ആഴത്തിലാക്കാൻ തീരുമാനിച്ചതായും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഇരു രാജ്യങ്ങളുടെയും തീരദേശ സേനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
1: ഹമാരെ ദേശോ കേ ബീച്ച് ബഡ്താ വിശ്വാസ് ഹമാരി രക്ഷാ സുരക്ഷ ഓർ മെരിടൈം സഹയോഗ് കോ മജ്ബൂത് കർ റഹാ ഹൈ. ആജ് ഹംനെ ഡിഫൻസ് എക്സ്ചേഞ്ച്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓർ ഇൻഡസ്ട്രിയൽ സഹയോഗ് ബഢാനെ പർ സഹമതി ബനായി. അബ് ഹം ദോനോ ദേശോ കേ കോസ്റ്റ് ഗാർഡ് ഹിന്ദ് മഹാസാഗർ മേ മെരിടൈം സേഫ്റ്റി ഓർ സെക്യൂരിറ്റി കെ ലിയെ മിൽകർ കാം കരേംഗെ.
0: നിർമ്മിത ബുദ്ധി, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സ്റ്റാർട്ടപ്പ് സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ചർച്ചയിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായി IIM ബാംഗ്ലൂർ ഇന്തോനേഷ്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കും. ഇന്ത്യയുടെ ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് UPI ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് സംവിധാനവുമായി സംയോജിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ബിൻതാങ് ആദിപൂർണ ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റിനും സർക്കാരിനും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ 6 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുകയാണ്. രാവിലെ 11:30 മണ്ണിടിച്ചിലുണ്ടായത്. 30 തൊഴിലാളികൾ സമീപ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. NDRFന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി TD സിദ്ദിഖുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാരായ AP അനിൽകുമാറിനോടും TD സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വയനാട് ജില്ലാ കളക്ടറുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവസ്ഥലത്തെത്തും. കോഴിക്കോടുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് മന്ത്രി TD സിദ്ദിഖ്. കൊങ്കൺ അധികൃതർക്ക് അപകട സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടികളിൽ പാളിച്ചയുണ്ടായതായി മന്ത്രി പറഞ്ഞു. ഇതിനെ ഗൌരവമായാണ് കാണുന്നതെന്നും പരിശോധനയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. വനിതാ കേന്ദ്രീകൃത വികസനം സംബന്ധിച്ച ചർച്ചകളിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടിന്മേലുള്ള ചർച്ചകളും യോഗത്തിൽ നടക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ 2 യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം തുടങ്ങിയവയാണ് ഇന്നലെ ആരംഭിച്ച യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും ആശ്വാസം പകർന്ന് റബ്ബർ വില സർവകാല റെക്കോർഡിലേക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ദേവിക എസ്.
3: സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയ്ക്കും വൻ ആശ്വാസം പകർന്ന വിപണിയിൽ റബ്ബർ വില സർവകാല റെക്കോർഡുകളിലേക്ക്. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർബല്യവും കാരണമാണ് വിലയിൽ വൻ വർധനവുണ്ടായത്. പ്രമുഖ ഗ്രേഡായ RSS 4 റബ്ബറിന്റെ വില കിലോയ്ക്ക് 271 രൂപ എന്നത് ചരിത്രപരമായ നിരക്കിലെത്തി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കടുത്ത പ്രതിസന്ധിയിലായിരുന്ന കേരളത്തിലെ റബ്ബർ കർഷകർക്ക് വില 280 രൂപയും കടന്ന് മുന്നേറുന്നത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത്.
0: മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്രയിലെ തീരദേശ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്നത്. ലോണോവാലയിൽ 600 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഘാട്ട് മേഖലയിലെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളടക്കം അടച്ചിരിക്കുകയാണ്. നാസിക്കിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടായി. മുംബൈ, താനെ, നവി മുംബൈ, പൂനെ അടക്കമുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ഇടിച്ചിലിനെ തുടർന്ന് ഗതാഗതം നിർത്തിവച്ച മുംബൈ പൂനെ എക്സ്പ്രസ് വേ ഭാഗികമായി തുറന്നിട്ടുണ്ട്. NDRF SDRF സംഘങ്ങളെ പ്രദേശത്ത് വിന്യസിച്ചു. കേരളത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമർനാഥ് യാത്രയ്ക്കുള്ള 8815 തീർത്ഥാടകർ അടങ്ങുന്ന ആറാമത്തെ സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് യാത്ര തിരിച്ചു. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പോലീസ്, CRPF, മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. പ്രീ ക്വാർട്ടറിൽ ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്കയെ 1-4 തകർത്ത് ബെൽജിയം ക്വാർട്ടറിൽ പ്രവേശിച്ചു. പോർച്ചുഗലിനെ ഏകപക്ഷീയമായ 1 തകർത്ത് സ്പെയിനും ക്വാർട്ടറിൽ കടന്നു. പോർച്ചുഗൽ ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ അടുത്ത ലോകകപ്പിൽ കളിക്കില്ലെന്ന് പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പ്രഖ്യാപിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു തലമുറയിൽ മുഴുവൻ തരംഗമായി പടർന്ന വിഖ്യാതമായ ആ ഗോളടി ആഘോഷം ഇനി ലോകകപ്പിന്റെ വേദിയിൽ കാണാൻ കഴിയില്ല. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം നെയ്മർക്ക് പിന്നാലെ പകരക്കാരനില്ലാത്ത കാൽപന്ത് രാജാവ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ബൂട്ടഴിക്കുകയാണ്. 2006 ജർമ്മനിയിൽ തുടങ്ങി 6 ലോകകപ്പുകളിൽ പറങ്കിപ്പടയുടെ നട്ടല്ലായി നിന്ന 7 നമ്പർ ജേഴ്സിക്കാരൻ ലോകകപ്പ് കിരീടമെന്ന സ്വപ്നം ബാക്കിവച്ചാണ് കാൽപന്ത് കളിയുടെ വിശ്വവേദിയിൽ നിന്നും പടിയിറങ്ങുന്നത്. രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായ റൊണാൾഡോ ലോകകപ്പ് വേദികളിലും അവിസ്മരണീയമായ റെക്കോർഡുകൾ സ്ഥാപിച്ചു. തുടർച്ചയായ 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക പുരുഷ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. പാക് അധിനിവേശ കശ്മീരിൽ ജനകീയ പ്രതിഷേധം ശക്തം. 48 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് അന്ത്യശാസനം നൽകി. പാക് സേനയുടെ നടപടികൾക്കെതിരെ വിവിധ പ്രദേശങ്ങളിൽ പ്രതിഷേധം ശക്തമായതോടെ വ്യാപക ഷെല്ലാക്രമണവും ഏറ്റുമുട്ടലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കുക, ആശയവിനിമയ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുക, അവശ്യസാധനങ്ങളുടെ വിതരണം ഉറപ്പാക്കുക, അറസ്റ്റിലായ നേതാക്കളെ മോചിപ്പിക്കുക എന്നിവയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ കാട്ടുതീയെ തുടർന്ന് 10,000+ പേരെ മാറ്റിപ്പാർപ്പിച്ചു. സ്പാനിഷ് അതിർത്തിക്കുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് ആളുകളെ ഒഴിപ്പിച്ചത്. ശക്തമായ കാറ്റിൽ തീ കൂടുതൽ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അഗ്നിശമന പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നൽകുമെന്ന് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു. ചൈനയിൽ ശക്തമായ കാറ്റിലും കനത്ത മഴയിലും 10 മരണം, നിരവധി പേരെ കാണാതായി. ശക്തമായ ചുഴലിക്കാറ്റിലും ഇടിമിന്നലിലും ഹുബൈ പ്രവിശ്യയിൽ 8 പേരാണ് മരിച്ചത്. ഗുവാഹത്തിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും 2 പേർ കൊല്ലപ്പെടുകയും 48,000+ പേരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര നയതന്ത്ര പങ്കാളിത്തം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം വൻ മണ്ണിടിച്ചിൽ. 6 മണ്ണിനടിയിൽ നിന്നും രക്ഷപ്പെടുത്തി, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മഹാരാഷ്ട്രയിൽ അതിശക്തമായ മഴ തുടരുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആടിമാസവും
1: ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: നോക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണിലെ തിക്കി തിരക്കി നടക്കണ്ട,
1: നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണിലെ തിക്കി തിരക്കി നടക്കണ്ട, കൽക്കണ്ടം പൂശിയ കിന്നരമാക്കുമായി കൈക്കുരി കാട്ടി അടുക്കണ്ട,
2: എന്റെ കരണല്ലേ,
0: പോടോ.

0: ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ലോകത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: വീടായാൽ വിളക്ക് വേണം, വീടായാൽ വിളക്ക് വേണം.
1: കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: മാറ്റാത്. ആദ്യം വലി നിർത്തി, എന്നിട്ട് മതി ഉമ്മ.
1: ഓക്കെ നിർത്തി.
0: ശരിക്കും വലി നിർത്തിയോ?
1: ഉമ്മ നിർത്തി.

0: പൊന്നുമോൻ എന്നെ ബലി നിർത്തിക്കും. ഇനി മുതല് പൊന്നുമോൻ ബലി നിർത്തിക്കോന്ന്.
1: എന്ത് മുതല്?
0: ഇപ്പൊ മുതല്.
1: ഓക്കെ ശരി, സമ്മതിച്ചു.
0: ശരിക്കും എന്നാ വാക്ക് തെറ്റിച്ച് വലിച്ചാല്?
1: ഞാനെങ്ങാനും വാക്ക് തെറ്റിച്ച നീ എന്റെ കരണം നോക്കി പൊട്ടിച്ചോ.
0: ശരിക്കും പൊട്ടിക്കും.

0: ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.
5: ലെറ്റ്സ് മൂവ് ടു ദി ന്യൂ ട്രാക്ക്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നു അനൂപ് ശ്രീധർ. സങ് ബൈ ഖാദർ.

0: രാജ്,
1: പൃഥ്വിരാജ്, കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: You're listening to Enter Radio 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
8: എന്തോ പ്ലാനിംഗിലാണല്ലോ.
7: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിലല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
8: ഡബിൾ ഹാപ്പി.
7: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
9: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ഫ്രിഡ്ജ്. വാട്ട് യു ഡൂയിങ് ദാറ്റ്? ഗെറ്റ് അപ്പ്. ക്ലാസ്സിൽ ടോപ്പ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, കുട്ടികളെ ടീച്ചേഴ്സിനെ ശ്രദ്ധിക്കാൻ അറിയണം. ആൻഡ് ദിസ് ഇസ് നോട്ട് ഓൺലി ഫോർ യു ബട്ട് ഫോർ ഓൾ. ഓ, ഇത്രയും വേർസ്റ്റ് ആയ ഒരു ക്ലാസ്സും കുട്ടികൾ എന്റെ കരിയറിൽ ഞാൻ ഇതുവരെ
1: കണ്ടിട്ടില്ല.
0: നിങ്ങൾക്ക് അനുസരിക്കാൻ
1: ബുദ്ധിമുട്ടാണ്.
0: I said get out.

0: താനത്ര സില്ലിയ ഒരു ഫ്ലേസ് പ്ലേ ഇല്ല തന്റെ ലൈഫ് ഇരിക്കുന്നത്.
1: എന്റെ ലൈഫ് ആകുന്നാകുമ്പോ പിന്നെ വിശ്വസിക്കൂല്ലേ?
0: എന്ത്?
1: എന്റെ പപ്പയുടെ അമ്മയുടെ ലവ് സ്റ്റോറിയിലെ ട്വിസ്റ്റ് ഇതുപോലൊരു ഫ്ലെയിം സീൻ ആയിരുന്നു.

ചില യാത്രകൾ കിരീടം നേടാതെ അവസാനിച്ചാലും അവ ചരിത്രത്തിൽ എന്നും ജീവിക്കും. അതെ, ഇന്നലെ ലോകകപ്പിൽ നിന്നും പോർച്ചുഗലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും വിട പറഞ്ഞു. ഒരു തലമുറയെ ഫുട്ബോൾ കാണാൻ പ്രേരിപ്പിച്ച, ഫുട്ബോളിനെ പ്രണയിപ്പിച്ച ഇതിഹാസത്തിന് ആദരവായിട്ട് ഇന്നത്തെ ഗാനമഞ്ജരി നമ്മൾ സമർപ്പിക്കുകയാണ്. യെസ്, ഇത് എൻട്രിയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഞാൻ റൊണാൾഡോ ഫാൻ ആയിരിക്കുന്നത്. പക്ഷേ അല്ല, അതെ, ഞാൻ ഒരു മെസ്സി ഫാനാണ്. പക്ഷേ ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. ഇതല്ല ഇന്ന് നമ്മുടെ ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെയാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിൽ വിളിക്കൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544 7004. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ.

ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്കുകൂട്ടർക്കുമായി ഒന്ന് കേൾപ്പിക്കണേ. സ്നേഹപൂർവ്വം അങ്ങ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയശങ്കർ, സലിത, ശ്രീനന്ദ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ പിറവത്ത് നിന്നും അനിലാണ്. എനിക്ക് ചിത്രം എന്ന സിനിമയിലെ നഗുമോ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ട് നമുക്ക് ആസ്വദിച്ചിട്ട് തിരിച്ചു വരാം.

0: അങ്ങനെ നമ്മൾ പാട്ടാക്കിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് വേഗത്തിന് ഗാനമഞ്ചരിയിലേക്ക് വിളിക്കൂ. മെസ്സേജ് അയക്കുവാനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ,
0: ഗുഡ് ഈവനിങ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഫാദിയ.
0: എവിടുന്നാണ് വിളിക്കുന്നത്? എവിടുന്ന? പുത്തൻതെരുവ്. ഓക്കെ ഫാദിയ, ഫാദിയക്ക് ഏത് പാട്ടാ വേണ്ടേ? ഓക്കെ, ഈ പാട്ടാ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഉമ്മയ്ക്ക്.
0: അതാരാണ് കൂടെ ഇത് പറയുന്നേ?
1: അനിയൻ.
0: അനിയന്റെ പേരെന്താണ്?
1: ഫാദിൽ.
0: ഫാദിൽ. അപ്പോൾ ഫാദിലിന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ പാട്ട് കേൾക്കാം കേട്ടോ. ശരി. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ ശ്യാമാണ് കായംകുളം നിന്നും. എനിക്ക് കസ്തൂരിമ എന്ന സിനിമയിലെ അഴകേ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഈ പാട്ട് എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ട് നമുക്ക് കേട്ട് തിരിച്ചു വരാം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: Hey!

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ ഇതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544709012. എൻ്റെ സ്പീഡിലാണല്ലേ പറഞ്ഞത്. ഓക്കെ, നമുക്ക് പെതുക്കെ പറയാം. യെസ്, ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട്, ഡെഡിക്കേഷൻസ് ഒക്കെ പറയാനായിട്ട്. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544709012. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ വേഗമായിക്കോട്ടെ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ.
2: ആ ഹലോ, നിതിൻ അല്ലേ?
1: അതെ, നിതിൻ ആണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഇത് അനിൽ കുമാർ, ഒട്ടത്തിമുക്ക്, കരുതാപ്പുള്ളി.
1: ആ പറഞ്ഞോളൂ ചേട്ടാ.
2: പിന്നെ എന്തുണ്ട് വിശേഷം?
1: ഇങ്ങനെ വിശേഷം ഇങ്ങനെ സുഖമായിട്ട് പോകുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഇവിടെ വിശേഷം പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല. എന്തായാലും ഇന്ന് മഴയൊന്നും ഇല്ലാത്തോന്നു.
1: വെയിലുള്ള ഒരു ദിവസമായിരുന്നു ഇന്നല്ലേ?
2: അതെ അതെ അതെ അതെ.
1: ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: ഇന്ന് നമുക്ക് ഒന്ന് മാറി നോക്കുക. കാര്യം വെച്ചാൽ ഇത്രയും നാള് നമ്മുടെ മമ്മൂക്കട പടത്തിലെ പാട്ടാ
1: കുടിച്ചു. അടുത്ത ഏതാണ്?
2: ഇപ്പൊ നമ്മുടെ ലാലേട്ടന്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ് സിനിമ.
1: ആ പടത്തിലെ ഏത് പാട്ട്?
2: ആകാശം
1: ആകാശം ആകെയത് പറഞ്ഞൊരു പാട്ടില്ലേ?
2: ഡെഡിക്കേഷൻ ഉണ്ട്, നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട് മുരളീധരൻ എന്ന് പറഞ്ഞു, കരുനാപ്പള്ളി അമ്പാടിമുക്കിനുള്ള.
1: അമ്പാടിമുക്കിനുള്ള
2: അയാൾക്കും അയാളുടെ കുടുംബത്തിനും വേണ്ടി. ഇപ്പൊ അയാൾ സുഖമില്ലായിരിക്കുവാണ്, പുള്ളിക്ക് ജോലിക്കൊന്നും പോകാനൊക്കെ ഇല്ല.
1: അപ്പൊ മുരളീധരന് വേണ്ടി നമുക്ക് ആ പാട്ടിന് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ.
2: ഓക്കെ
1: ഓക്കെ ചേട്ടാ. ഇത് നമുക്ക് ആരോ മെസ്സേജ് ഉണ്ട്, ആരാ നോക്കാം. ശിലയായി പിറവി ഉണ്ടെങ്കിൽ ഈ ഗാനം ഒന്ന് വെച്ച് തരണേ എന്ന് സുനിൽപ്പള്ളി വെഞ്ചേട്ടൻ ചോദിച്ചിരിക്കുകയാണ്. അതെ, സുനിൽപ്പള്ളി വെഞ്ചേട്ടനാണ് ചോദിച്ചത് ശിലയായി പിറവി ഉണ്ടെങ്കിൽ എന്ന ഈ പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: പാട്ടുകളൊക്കെ കേട്ട ശേഷം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വീണ്ടും ഗാനമഞ്ചരിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഇന്ന് ഗാനമഞ്ചരിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ഗാനമഞ്ചരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. മെസ്സേജ് അയച്ചോളൂ. നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. നമുക്കൊരു കോളാണ്, കുറെ നേരമായിട്ട് വെയിറ്റിംഗ് ആണ്. നമുക്ക് ആ കോൾ എടുക്കാം. ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഇല്ല, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഞങ്ങളെ പ്രേക്ഷകർക്ക് അറിയണം ഇത് ആരാണെന്ന്.
1: ഇത്
0: ഫോൺ വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് എവിടെ ആരെന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ എങ്ങനെ അറിയും? എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്. ഇത് ആരാ വിളിക്കുന്നത് അറിയണ്ടേ അവർക്ക്? ഷൈജാമ, എവിടുന്നാണ് വിളിക്കുന്നത് പറയൂ. ആലിങ്കടവ്. ഓക്കെ ഷൈജാമ, ഇന്ന് ഏത് പാട്ടാ ഷൈജാമിക്ക് വേണ്ടത്?
1: എനിക്ക്
0: അടിച്ചുപൊളി ഒരു പാട്ട് നമുക്ക് വെച്ചുതരാം കേട്ടോ. സന്തോഷത്തോട്ടിരിക്കണം കേട്ടോ. ചായ കുടിച്ചു അവിടെ ഷൈജാമ? ചായ കുടിച്ചോ? ശരി ഷൈജാമ, പാട്ടൊക്കെ അടിപൊളിയായിട്ടിരുന്നു കേട്ടോ.
1: എന്തായാലും
0: എന്തായാലും അമ്മ ദുഃഖത്തോടൊന്നും ഇരിക്കേണ്ട, എല്ലാം ശരിയാവും. ഈ പാട്ട് കേട്ട് സന്തോഷത്തോട്ടിരിക്കട്ടോ. നല്ലൊരു പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ശരി. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ ശരത്താണ് വള്ളിക്കാവിൽ നിന്നും. എനിക്ക് കിലുക്കു എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടിനോടൊപ്പം കേൾക്കാം.

0: லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய பட்டணம் சொந்தமாக்கி போட்டி கட்டு
1: கொண்டாட்டு தூக்கி கட்டிய போரின் சீரிப்பாயனல்ல
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
3: വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
9: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
10: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
9: അപ്പൊ പഴയ ചോയ്സോ?
10: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
9: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
10: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
9: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
10: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
9: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
11: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം N Radio 91.2 ഗാനമഞ്ജരിയിലേക്ക്.

നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഗാനമഞ്ചരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് ഡെഡിക്കേഷൻസ് ഒക്കെ പറയാനായിട്ട് മെസ്സേജ് വായിക്കാം. അപ്പോൾ വേഗം ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹലോ നിതിൻ, ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്ന് മാധുരിയാണ്. പാട്ടൊക്കെ ഇട്ട് തരുന്നതിന് താങ്ക്സ്. എനിക്ക് സർഗം എന്ന തമിഴ് സിനിമയിലെ മാർഗരറ്റ് തിങ്കളല്ലവ എന്ന സോങ് പേര് തരുമോ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്, ഐശ്വര്യ ഒരു പാട്ട് വേണം. ഐശ്വര്യ, നാളെ ഞങ്ങളുടെ വിവാഹം എന്ന പടത്തിലെ മാധവ മാസം സ്വർണ്ണത്തേരിൽ അണിഞ്ഞെത്തിയ എന്ന് തുടങ്ങുന്ന ഒരു സോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഐശ്വര്യ അല്ല, ഇത് ഞാനാണ്, നിതിനാണ്. അപ്പോൾ ഈ പാട്ട് എന്തായാലും വെച്ചുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
4: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
6: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
4: വിലോ 999.
7: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്താ സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
10: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.
1: നമ്മൾ വീണ്ടും തിരികെ എത്തിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് അർജുന ഇതിനാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. അപ്പോൾ എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് വിളിക്കണ നമ്പർ ഇതാണ്, 9544700912. വേഗം ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്ക് കണ്ടൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. പറഞ്ഞോളൂ ചേട്ടാ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ ചേട്ടാ, കുറെ നാളായല്ലോ കണ്ടിട്ട്. എവിടായിരുന്നു? ഇന്ന് ഏത് പാട്ട് ചേട്ടന് വേണ്ടേ? സിനിമ പറയോ, സിനിമ പേര്? ഗണപതി ഭഗവാൻ അഭയം തരണം. പാതയം എന്ന സിനിമയിലെ ഗണപതി ഭഗവാൻ അഭയം തരണം എന്നുള്ളൊരു പാട്ടുണ്ട്. ആ ഓക്കെ, എന്നാ ആ പാട്ട് പോരെ. ഓക്കെ ചേട്ടാ, അപ്പോൾ ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിച്ചോ. ഓക്കെ, അപ്പൊ ഈ പാട്ട് കേട്ടോണ്ടിരിക്കൂ, ഇപ്പൊ തന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ശരി. നമുക്കൊരു മെസ്സേജും കൊണ്ട്, ഹായ് സുഭാഷ് കായംകുളം, എനിക്ക് വാഴ എന്ന മൂവിയിലെ ഒരു പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് സുഭാഷ് ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് വാഴയിലെ ഒരു പാട്ടും

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ?
3: എന്തോ പ്ലാനിംഗിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
3: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
4: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജൻ നിധിനാണ്. അപ്പോൾ ഗാനമഞ്ജരിയിലേക്ക് നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാൻ വിളിക്കണം. നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ രാജീവ് രാജൻ, കോഴിക്കോട്. എനിക്ക് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന സിനിമയിലെ ഋതുപല്ലവിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.
1: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

അങ്ങനെ ഇതേണ്ട സമയം നടന്ന 6 മണിയായിരിക്കാണ്. ഗാനമഞ്ചരി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. ഇത്രയും നേരം എന്നോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ പങ്കുവെച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കഥയാണ്, ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു.
1: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3. ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി TC സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സ്ഥിരീകരിച്ചു. 18 അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ഇന്ന് രാവിലെ 11:15 നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചുരുൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
1: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
3: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
1: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതുമൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി TC സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകടസാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ എൻ ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
5: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 to 30 നടക്കുന്ന സെൻസസ് 2027 ഒന്നാംഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള PSCയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് PSC പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനിൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181, നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനംവകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം ജൂൺ 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപം.
0: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ NT Radio 91.2.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: പ്രിയ ശ്രോതാക്കളെ, ചരിത്രത്തിന്റെ ശിലകളിൽ കൊത്തിവെച്ച അത്ഭുതങ്ങളിലേക്കും കലയും ആത്മീയതയും കൈകോർക്കുന്ന അനശ്വര സൃഷ്ടികളിലേക്കും നിങ്ങളെ ഹൃദയം നിറഞ്ഞു സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പൈതൃകം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിനടുത്തുള്ള ലോക പ്രശസ്തമായ അജന്ത എല്ലോറ ഗുഹകളിലേക്കാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ കൈകളാൽ പാറകളിൽ തീർത്ത ഈ അതുല്യ കലാസൃഷ്ടികൾ ഭാരതത്തിന്റെ ആത്മീയതയുടെയും ശില്പകലയുടെയും വാസ്തുവിദ്യാ വൈഭവത്തിന്റെയും ജീവിക്കുന്ന തെളിവുകളാണ്. ബുദ്ധമതത്തിന്റെ ശാന്ത സന്ദേശങ്ങളും ഹിന്ദു പുരാണങ്ങളുടെ ഭാവനയും ജൈനമതത്തിന്റെ ആത്മീയതയും ഒരേ പാറക്കെട്ടുകളിൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഈ ഗുഹകൾ വെറും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ സൃഷ്ടിപരമായ മികവിന്റെ അനശ്വര സ്മാരകങ്ങളാണ്. കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച ഈ ഗുഹകൾ ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്കും കലയുടെ പ്രകാശത്തിലേക്കും ഒരു മനോഹര യാത്ര ആരംഭിക്കാം. പൈതൃകം, അജന്ത എല്ലോറ ഗുഹകൾ. മഹാരാഷ്ട്രയിലെ ഔറംഗബാദിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അജന്തയും എല്ലോറയും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകങ്ങളാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഗുഹകൾ പുരാതന ഭാരതത്തിന്റെ കലാവൈഭവവും ആത്മീയതയും വാസ്തുവിദ്യാ മികവും ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുന്ന അതുല്യ സൃഷ്ടികളാണ്. അജന്തയിൽ ഏകദേശം 30 പാറകൊത്തിയ ഗുഹകളുണ്ട്. BC 2nd മുതൽ AD 6th വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടത്. ബുദ്ധമത ആശയങ്ങളും ജാതക കഥകളും ബുദ്ധന്റെ ജീവിത സംഭവങ്ങളും ചിത്രങ്ങളായും ശില്പങ്ങളായും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യൻ ചരിത്രകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ചിലത് അജന്ത ഗുഹകളിൽ കാണാം. എല്ലോറയിൽ 34 ഗുഹകളാണുള്ളത്. AD 5th മുതൽ 10th വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടത്. ഹിന്ദു, ബുദ്ധ, ജൈന മതങ്ങളുമായി ബന്ധപ്പെട്ട ഗുഹകളും ക്ഷേത്രങ്ങളുമാണ് ഇവിടെ കാണപ്പെടുന്നത്. പാറകളിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളുടെ ഈ സമുച്ചയം മത സൗഹാർദ്ദത്തിന്റെയും കലാസമന്വയത്തിന്റെയും അതുല്യ ഉദാഹരണമാണ്. അജന്ത ഗുഹകൾ ശതവാഹനരും വകാടക ഭരണാധികാരികളും ചേർന്നാണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ചില ഗുഹകൾ പൂർത്തിയാകാതെയോ നിർമ്മാണത്തിനിടെ ഉപേക്ഷിക്കപ്പെട്ടതായോ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഒരു കാലഘട്ടത്തിന് ശേഷം അജന്ത ഗുഹകൾ ഉപേക്ഷിക്കപ്പെടുകയും പിന്നീട് കാടുകൾക്കുള്ളിൽ മറഞ്ഞുപോവുകയും ചെയ്തു. 1819 ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ ഗുഹകൾ വീണ്ടും ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നത്. എന്നാൽ എല്ലോറ ഗുഹകൾ തുടർച്ചയായി ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരുന്നു. 1983 അജന്തയും എല്ലോറയും യുനെസ്കോ ലോക പൈതൃക സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. അജന്തയും എല്ലോറയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. അജന്തയും എല്ലോറയും തമ്മിലുള്ള ദൂരം ഏകദേശം 100 കിലോമീറ്റർ ആണ്. അജന്ത ഗുഹകൾ കുതിര ലാടത്തിന്റെ ആകൃതിയിലുള്ള പാറക്കെട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലോറ ഗുഹകൾ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അജന്ത പ്രധാനമായും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലോറയിൽ ഹിന്ദു, ബുദ്ധ, ജൈന മതങ്ങളുടെ ഗുഹകൾ ഒരുമിച്ച് കാണാം. അജന്ത ഗുഹകളിലെ പ്രധാന ആകർഷണങ്ങൾ. 1st ഗുഹ, ബോധിസത്വ ചിത്രങ്ങളും ബുദ്ധന്റെ ജീവിത സംഭവങ്ങളും ചിത്രീകരിച്ച മനോഹര ചുവർ ചിത്രങ്ങൾ ഈ ഗുഹയുടെ പ്രത്യേക സവിശേഷതയാണ്. 2nd ഗുഹ, മേൽക്കൂരയിലെ അലങ്കാര രൂപകൽപ്പനകളും പക്ഷികൾ, പൂക്കൾ, ദിവ്യരൂപങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളും ഏറെ പ്രശസ്തമാണ്. 4th ഗുഹ, അജന്തയിലെ ഏറ്റവും വലിയ വിഹാരങ്ങളിലൊന്നായ ഈ ഗുഹ അപൂർണമായിരുന്നാലും അതിന്റെ ശില്പഭംഗി ഇന്നും വിസ്മയം സൃഷ്ടിക്കുന്നു. എല്ലോറ ഗുഹകളിലെ പ്രധാന ആകർഷണങ്ങൾ. 1st ഗുഹ, ലളിതമായ രൂപകൽപ്പനയുള്ള ഒരു ബുദ്ധ വിഹാരമാണിത്. 2nd ഗുഹ, അലങ്കരിച്ച തൂണുകളും ബുദ്ധ പ്രതിമകളും മനോഹര കൊത്തുപണികളും ഈ ഗുഹയെ പ്രത്യേകതയാർന്നതാക്കുന്നു. 16th ഗുഹ, കൈലാസ ക്ഷേത്രം. എല്ലോറയിലെ ഏറ്റവും പ്രശസ്തമായ ഗുഹയാണ് കൈലാസ ക്ഷേത്രം. പാറയിൽ നിന്ന് ഒറ്റ ശിലയായി കൊത്തിയെടുത്ത ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇന്ത്യൻ ശില്പകലയുടെ അത്ഭുതമായി ഇത് ലോകമെമ്പാടും പ്രശസ്തമാണ്. അജന്ത എല്ലോറ ഫെസ്റ്റിവൽ മഹാരാഷ്ട്ര ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന അജന്ത എല്ലോറ ഫെസ്റ്റിവൽ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു. സംഗീതവും നൃത്തവും നാടോടി കലകളും ഈ ഉത്സവത്തെ സാംസ്കാരിക ആഘോഷമായി മാറ്റുന്നു. ഷോപ്പിംഗും താമസ സൗകര്യങ്ങളും ഗുഹകൾക്ക് സമീപമുള്ള വിപണികളിൽ ബുദ്ധശില്പങ്ങൾ, കൈത്തറി വസ്തുക്കൾ, ആഭരണങ്ങൾ, ചിത്രങ്ങൾ എന്നിവ ലഭ്യമാണ്. വിവിധ ബജറ്റുകൾക്കനുസരിച്ചുള്ള താമസ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം ജൂൺ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടമാണ്. മഴക്കാലത്ത് പ്രകൃതി കൂടുതൽ മനോഹരമാകുന്നു. എന്നാൽ വേനൽക്കാലത്ത് ചൂട് കൂടുതലായതിനാൽ മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയം ഒഴിവാക്കുന്നതാണ് നല്ലത്. യാത്രാ സൗകര്യങ്ങൾ: ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഔറംഗബാദ്, സമീപ റെയിൽവേ സ്റ്റേഷൻ ജൽഗാവ്, റോഡ് മാർഗം മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാം. അജന്തയും എല്ലോറയും വെറും ഗുഹകളല്ല, അവ ഭാരതത്തിന്റെ ആത്മാവിൽ കൊത്തിവെച്ച കലാസ്മാരകങ്ങളാണ്. ശിലകളിൽ ജീവൻ പകർന്ന നമ്മുടെ പൂർവികരുടെ അതുല്യ സൃഷ്ടിപരമായ മികവിന്റെ ശാശ്വത സാക്ഷ്യങ്ങളാണിവ. പ്രിയ ശ്രോതാക്കളെ, അജന്ത എല്ലോറ ഗുഹകളിലൂടെ നടത്തിയ ഇന്നത്തെ ചരിത്രയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കാലം മാഞ്ഞുപോകാത്ത ചിത്രങ്ങളും പാറകളിൽ ശ്വാസം കൊള്ളുന്ന ശില്പങ്ങളും ആത്മീയതയും കലയും കൈകോർക്കുന്ന അത്ഭുതങ്ങളും നമ്മെ ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ കരങ്ങളാൽ തീർത്ത ഈ സൃഷ്ടികൾ ഭാരതത്തിന്റെ മഹത്തായ പൈതൃകത്തിന്റെയും സാംസ്കാരിക സമൃദ്ധിയുടെയും അഭിമാന ചിഹ്നങ്ങളാണ്. ഇവ വെറും കല്ലുകളിൽ കൊത്തിയ ഗുഹകളല്ല, ഒരു സംസ്കാരത്തിന്റെ ആത്മാവാണ്. ചരിത്രം ഒരിക്കലും മരിക്കുന്നില്ല, അത് ഇത്തരത്തിലുള്ള സ്മാരകങ്ങളിലൂടെ ഇന്നും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പൈതൃകം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു ചരിത്രയാത്രയുമായി കാണാം. അതുവരെ സ്നേഹവും സമാധാനവും നിറഞ്ഞ നാളുകൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാഭ്യാസവും വിവേകവും തെറ്റിദ്ധരിച്ചു പോകരുത്. വിദ്യാഭ്യാസം നമ്മൾ ഈ പറഞ്ഞതുപോലെ അറിവ് ശേഖരിക്കലാണ്, അറിവ് നമ്മളിലേക്ക് എത്തിക്കലാണ്. ഒരു പ്രോസസ്ഡ് ഇൻഫർമേഷൻ പ്രകൃതിയിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ മറ്റെന്തിൽ നിന്നെങ്കിലുമൊക്കെ നമ്മളിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. എന്നാൽ വിവേകം വേറിട്ടതാണ്. വിദ്യാഭ്യാസമുള്ളവർക്കെല്ലാം വിവേകമുണ്ടാകണമെന്നില്ല, വിവേകമുണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്നുമില്ല. വിദ്യാഭ്യാസമില്ലെങ്കിലും വിവേകമേറെയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. എന്നാൽ ഒരുപാട് വിദ്യാഭ്യാസമുണ്ടെങ്കിലും വെറും ഇഡിയറ്റായി ജീവിക്കുന്ന കുറേ പേരുമുണ്ട്. അതുകൊണ്ട് ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് വിചാരിച്ച് അയാൾ ഇഡിയറ്റ് അല്ലാതാകുന്നില്ല. വിവേകിയാകണമെങ്കിൽ ഉന്നത ബിരുദവും ഗവേഷണ ബിരുദവും ഒന്നും വേണമെന്നുമില്ല. സാധാരണ മനുഷ്യർക്കും വിവേകിയാകാം, അവർക്കും അവരുടെ ചുറ്റുപാടുകളെയും അവർക്ക് സന്തോഷിപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഡിഗ്രി വെച്ച് ആരെയും അളക്കരുത്, പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേണം നാം തിരിച്ചറിയാൻ. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: അല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. ഡോണ്ട് യു ഹാവ് എനി മാനേഴ്സ്?
1: ദേവി എന്താ ഇത്?
0: നീ ചുമ്മാതിരി.
2: ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കാൻ വേണ്ടില്ല. പത്ത് പേരുടെ മുന്നിൽ വെച്ച് നിന്റെ മുഖത്ത് കൈപൂശിച്ചതല്ലേ? ഇനിയും വേണോ അവളെ സ്നേഹിക്കാൻ പോകുന്നത്?
3: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

നിൻമിഴികൾ കാശ്മീരം ഉതിരും നിൻ ചുടികൾ എന്നിൽ പൂക്കുമ്പോ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ

ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും. ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവി

0: ബമ്മോളങ്ങൾ തങ്ങളിൽ കെട്ടി മറിയുമ്പോ മോമനത്തെ നെല്ല് പൊട്ടിച്ചിരിക്കുമ്പോ
1: ചെപ്പു തോറന്നവനെ കരളിൽ മുത്തു കവർന്നവനെ അരികിൽ വന്നാലും നിന്നാലും കാണമാവുന്നു നീ നിന്നോവുന്നു നിന്റെ കണ്ണിൻ

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.